ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:29. ഇന്ന് ശകവർഷം 1948 ആഷാഢം 31. കൊല്ലവർഷം 1201 കർക്കടകം 6. 2026 ജൂലൈ 22 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സുമംഗല തൻ്റെ മൃഗങ്ങളുടെ ഗ്രാമം എന്ന ബാലസാഹിത്യ കൃതി എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ മടിയിലിരുന്ന് മൃഗങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. വായിക്കാറായപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയും വള്ളത്തോളിൻ്റെയും പഞ്ചതന്ത്രവും വായിക്കാനിടയായി. എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ ഞാനവരെ ആദ്യം കേൾപ്പിച്ച കഥകൾ മൃഗങ്ങളെക്കുറിച്ചുള്ളവയായിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും നിരീക്ഷിച്ച് അവയുടെ മനോവിചാരങ്ങൾ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സ്നേഹത്തിൻ്റെയും പരസ്പര ധാരണയുടെയും വിട്ടുവീഴ്ചയുടെയും

0: ഏകമത്യത്തിൻ്റെയും സന്ദേശങ്ങൾ എൻ്റെ കഥയിൽ ഞാനറിയാതെ വന്നു ചേരാറുണ്ടായിരുന്നു. വിശേഷിച്ച് മൃഗങ്ങളുടെ ഗ്രാമത്തിൽ ഞാനറിയാതെ എൻ്റെ കഥകളിലൊക്കെ സ്നേഹത്തിൻ്റെ സന്ദേശം വന്നു ചേർന്നത് ഒരുപക്ഷെ അച്ഛൻ്റെ വർത്തമാനങ്ങളിൽ നിറഞ്ഞു കുമിഞ്ഞിരുന്ന സ്നേഹവാത്സല്യങ്ങളിൽ നിന്നുമാവാം. ഇവിടെ സുമംഗലയുടെ വാക്കുകൾക്ക് കാലങ്ങളുടെ പ്രസക്തിയുണ്ട്. നോക്കൂ, നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ നയിക്കുന്നതും നിർണയിക്കുകയും ചെയ്യുന്നതും. അതുതന്നെയാണ് നമ്മുടെ സമീപനത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും മുഖമുദ്രയും. വളരുന്ന തലമുറയും സ്വീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും അവരുടെ ചുറ്റുപാടുകൾ നൽകുന്ന സ്നേഹസമ്പൂർണമോ സമാധാനപരമോ ആയ അനുഭവങ്ങളുടെ പാഠങ്ങൾ തന്നെയാണ്. നന്മയുടെ കാഴ്ചകൾ അവർക്ക് നൽകുന്ന പാഠപുസ്തകങ്ങളാകുവാൻ ഓരോ അധ്യയന വർഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തങ്ങളുടെ ആകാശത്തിനു ചുവട്ടിൽ സ്വതന്ത്രരാവാനുള്ള ഒരു അവകാശങ്ങളെയും നമുക്ക് കുട്ടിയടയ്ക്കാതിരിക്കാം. അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തടസ്സങ്ങളാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പുതിയ കാലങ്ങൾ അവർക്ക് നൽകുന്ന പ്രതീക്ഷകളിൽ നവനിർമ്മിതിയുടെയും പരിഷ്കൃത ഭാവിയുടെയും സമ്പൂർണതകൾ ഒരുപാടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കുവാൻ അവസരങ്ങൾ ലഭിക്കായിക മൂലം അതാത് കാലങ്ങൾക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അതാത് കാലങ്ങൾ അവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയാൽ ആ പശ്ചാത്താപത്തിന് വലിയ വിലയായിരിക്കും ഭാവിയിൽ നൽകേണ്ടി വരിക എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആശങ്കപ്പെട്ടിട്ടുണ്ട്. സ്വയം പര്യാപ്തമല്ലാത്ത ഒരു തലമുറയുടെ നിസ്സഹായതകളല്ലേ ഒരർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ? പുതിയ കാലം പണിയുന്നവർ തങ്ങളുടെ കാലടികൾക്കിടയിൽ നിസ്സഹായമാക്കപ്പെടുന്ന ഒരു തലമുറയെ നിസ്സാരമാക്കുകയും തങ്ങൾ മാത്രമാണ് പുതിയ കാലത്തിൻ്റെ സംരംഭകർ എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നത് ഏറെ അപകടകരമാണ്. മറ്റുള്ളവരുടെ നിസ്സഹായതകളാണ് തങ്ങൾക്ക് വിജയമാഘോഷിക്കാൻ പറ്റിയ അവസരങ്ങൾ എന്ന് ഉള്ളിലെഴുതി സൂക്ഷിക്കുന്നവർ തന്നെയാണ് നവകാലത്തിൻ്റെയും നവനിർമ്മിതിയുടെയും എതിർചേരിയിലുണ്ടാവുക. എന്തും ആഘോഷമാക്കി മാറ്റാനുള്ള മാനസികാവസ്ഥയിൽ ചില കാലദുഃഖങ്ങൾ പോലും അലിഞ്ഞില്ലാതായിപ്പോകുന്നത് നാം എത്രയോ കണ്ടതാണ്. കലാപത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും നവകാലങ്ങളിൽ നടക്കുന്ന കായികോത്സവങ്ങൾക്ക് ലോകത്തിൻ്റെ ശത്രുതയെ ലയിപ്പിച്ചു കളയാനുള്ള കഴിവുണ്ടെന്ന് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ജീവിതലഹരിയിൽ കായിക ലഹരി നിറയുകയും അത് കാലത്തിൻ്റെ ചേർച്ചകളെ വീണ്ടും വീണ്ടും ഇണക്കുകയും ചെയ്യുന്ന ഔഷധ സാമീപ്യമായി മാറ്റുന്ന കാലത്തിൻ്റെ ഭാഗമായി തീരുകയാണ് നമ്മളും. യുവത അത്തരം നന്മകൾ ഏറ്റെടുക്കുന്ന കാലത്താണ് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും പുഷ്പാലംകൃതമാവുന്നത്. ഓരോ പ്രഭാതത്തിലും നാം കാണുന്ന സൂര്യാവേശങ്ങൾ കാലാന്തരങ്ങളോളം നമ്മെ സ്നേഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കാതോർക്കുവാൻ നമുക്കെന്നും കഴിയുമാറാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ, കട്ടാടശ്ശേരി.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. ഒൻപത് മണിക്ക് വാർത്താ ജാലകം, തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:40

0: 5:45 ലളിതഗാനങ്ങൾ, 6 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ, ഏവോ സിന്ധുവുമായി അഭിമുഖം അവസാന ഭാഗം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്, 7:35 യുവവാണി, 8:15 പാർലമെന്റിൽ ഇന്ന്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ലളിതഗാനം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ഉള്ളൂരിൻ്റെ സുഖം സുഖം എന്ന കവിത ആലപിച്ചത് സ്മിത പി മേനോൻ.
3: സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. പാരായ പാരൊക്കെ അടക്കിയൊറ്റ കൊറ്റക്കുടക്കുള്ളിലൊതുക്കിടുന്നോൻ നമുക്കു പക്ഷേ സുഖിയെന്നു തോന്നാം രാജാധിരാജൻ വിഭു.

ത്തിൽ വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആർത്തസ്വരം കേട്ടൊരു കാതു കാത് കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി സാന്ത്വോക്തിയോ തീടിന ജിഹ്വ ജിഹ്വ സാധുക്കളെ താങ്ങിന ബാഹു ബാഹു. ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും

0: परं सुखप्रापकम् इ प्रपञ्चपाधेयमागुन्न പരോപകാരം.
1: ഉള്ളൂരിന്റെ സുഖം സുഖം എന്ന കവിതയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
2: കാവ്യാഞ്ജലി.
3: ആകാശവാണി കോഴിക്കോട്. അധ്യാത്മരാമായണം 6-ാം ദിവസം. ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. പാരായണം ചെയ്യുന്നത് മാലിനി രവിവർമ്മ.

0: അധ്യാത്മരാമായണം ആറാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗമാണ് കേട്ടത്. വിശ്വാമിത്രന്റെ യാഗരക്ഷ പാരായണം ചെയ്തത് മാലിനി രവിവർമ്മ. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി മുന്നോട്ടു പോവുകയാണ്. ഇതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി കൊണ്ടുവരാനായി കോഴിക്കോട് സിറ്റി സോഷ്യൽ പോലീസിംഗിന്റെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് ജനമൈത്രി ജാഗ്രതാ സദസ് എന്ന പേരിൽ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ലഹരിക്ക് പുറമെ ട്രാഫിക് ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കും പൊതുജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്ത് അലി.
2: ഇത് കോഴിക്കോട് സിറ്റിയിലുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷന്റെയും പ്രതിനിധികളുമായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമുള്ള മീറ്റിംഗാണ്. ഈ മീറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശം തുഫാൻ പോലുള്ള പദ്ധതിക്ക് പൊതുജന പിന്തുണ തേടാനും അതുകൂടാതെ

0: സിറ്റിയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ അത് പോലീസുമായി പൊതുജനങ്ങളെ സഹകരിപ്പിക്കാനും ഈ അസോസിയേഷൻ വഴി നടപ്പാക്കാവുന്നതാണ്. കൂടാതെ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ജനമൈത്രി പോലീസ് അതും ഒന്നുകൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ നടത്തുകയെന്നുള്ളതാണ്. അപ്പൊ പൊതുജന പ്രശ്നങ്ങൾ പോലീസ് ഫെഡംബ്രേസ് നടപ്പാക്കുക എന്നതല്ലാതെ പൊതുജന സഹകരണത്തോടെ നടപ്പാക്കുക എന്നുള്ള ഒരു അവയർനെസും ആ ഒരു സഹകരണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും അത് മൊത്തത്തിലൊരു കോർഡിനേഷൻ പല സ്ഥലങ്ങളിലും ഒരുപാട് രീതിയിൽ സ്വന്തമായിട്ട് പല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്. അവരെല്ലാം ഏറ്റെടുക്കുകയും അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാവുകയും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് സിറ്റി പോലീസുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവരുടെ മീറ്റിംഗ് വെച്ചത്.
1: ജനമൈത്രി പോലീസ് സംവിധാനത്തെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കിക്കൊണ്ട് പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇതുവഴി സാധിക്കും. സോഷ്യൽ പോലീസിംഗ് നോഡൽ ഓഫീസർ വി കെ ഹരിഹരൻ.
2: സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ കീഴിലാണ് പോലീസിന്റെ നൂതന പദ്ധതികൾ SPC, DCRC, TDAD, HOP, നിർഭയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോജക്ടുകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ മൊത്തം കോർഡിനേഷനാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ DCRC എന്ന് പറഞ്ഞാല് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റർ, അതായത് വീടുകളിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഈ സെന്ററിൽ വന്നിട്ട് കൌൺസിലേഴ്സ് ഉണ്ട് അവിടെ, അവരോട് പറയാം. അപ്പൊ അതിനൊക്കെ അവരൊരു പരിഹാരം കാണും. ഈ DDAD കുട്ടികളില് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആണത്. അപ്പോ കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈല്, ഇന്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോ സ്കൂളിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ അവിടേക്ക് എത്തിച്ചിട്ട് അതിന് കൌൺസിലിംഗ് കൊടുക്കും. ഇപ്പൊ കസബ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള സെന്ററിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട്ട എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട്. അത് പോക്സോ കേസിലെ ഇരകൾക്ക് എല്ലാ നിയമ സഹായങ്ങളും ചെയ്ത് കൊടുക്കുന്ന കൂട്ട പ്രൊജക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ട സ്വയം പ്രതിരോധം, അപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ മീറ്റിംഗും ജനമൈത്രി ബീറ്റ് ഓഫീസർമാരെയും റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രതിനിധികളെ അവരുടെ ഭാരവാഹികളെ വിളിച്ചു വരുത്തിയിട്ട് നല്ലൊരു മീറ്റിംഗ് നടത്തി. അപ്പോൾ പോലീസ് പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറമുള്ള ഒരു പങ്കാളിത്തം അതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കമ്മീഷണർ സാറ് സിറ്റിയിലെ എല്ലാ എസിമാരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വിശദമായിട്ട് അവർക്ക് ക്ലാസുകൾ കൊടുത്തു. അപ്പൊ അതിന്റെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആ വാട്സപ്പ് ഗ്രൂപ്പില് ഇവർക്ക് പല ഇൻഫർമേഷനുകളും പോലീസുമായിട്ട് പങ്കുവെക്കേണ്ട ഇൻഫർമേഷൻ, അവരുടെ പരാതികള്, അവരുടെ നിർദ്ദേശങ്ങള്, അവരുടെ അഭിപ്രായങ്ങള്, അപ്പൊ ഇതൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഈ അസോസിയേഷന്റെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആധുനിക പോലീസിന്റെ മുഖം തന്നെ മാറി ഈ അവസ്ഥയിൽ പോലീസിന്റെ കൂടെ ജനങ്ങളെ നടത്താനും, അപ്പൊ അവരുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വില കൊടുത്തുകൊണ്ടാണ് ആധുനിക പോലീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങള് പോലീസിലേക്ക് ഇറങ്ങിയ പോലീസ് ജനങ്ങളിലേക്ക് വരിക, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കാൻ, ഈ ഓപ്പറേഷൻ തൂഫാന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പ്രൊജക്ട്, അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പൊ പോലീസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പദ്ധതിയും വിജയിക്കില്ല. അപ്പൊ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ, ജനങ്ങളുടെ അറിവ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക, അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരാനുണ്ടാവും. അപ്പോ ആര് തന്നെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നാലും അതിന്റെ യാതൊരു വിവരങ്ങളും പുറത്തു പോയില്ല എന്നുള്ളത് ഉറപ്പ് കമ്മീഷണർ സാർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇത്തരം നൂതന പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പോലീസിന്റെ ഓരോ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇവിടെ ഹാജരായ എല്ലാ ആളുകളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും എല്ലാം ഞങ്ങൾ ഈ തൂഫാന്റെ ടോൾ ഫ്രീ നമ്പറുകൾ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടയില്, കുട്ടികളുടെ ഇടയിലൊക്കെ എന്താണ് ഈ പ്രോജക്ടിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പോലീസ് ഓരോ ദിവസവും ഒന്നും രണ്ടും ക്ലാസുകൾ സ്കൂളുകളില്, കോളേജുകളില്, റെസിഡൻഷ്യൽ അസോസിയേഷനുകളില്, സന്നദ്ധ സംഘടനകളില്, ക്ലബുകളിലൊക്കെ ബോധവൽക്കരണ ക്ലാസുകൾ, ആന്റി ഡ്രഗ് ആന്റി റാഗിംഗ് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ക്ലാസിൽ പങ്കെടുത്ത ഈസ്റ്റ് നെല്ലിക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AK ലീല.
3: ഇവിടുന്ന് കിട്ടിയ ക്ലാസ് ഒന്ന് എങ്ങനെയാ വെച്ചാല് നമുക്ക് എവിടെയെങ്കിലും ഈ ലഹരി പ്രവർത്തനങ്ങൾ കണ്ടാല് പോലീസിനെ നേരിട്ട് അറിയിക്കാനുള്ള മാർഗങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഫോൺ നമ്പറൊക്കെ അവര് തന്നിട്ടുണ്ട്. വേറെന്ന് വെച്ചാല് ഞങ്ങളുടെ ഏരിയയിലുള്ള റെസിഡൻസ് അസോസിയേഷന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളുണ്ട്. ആ പറമ്പുകളിൽ അത്രയും രാത്രി കാലങ്ങളായാല് പലവിധ ലഹരികൾ ഉപയോഗിക്കുന്ന പയ്യന്മാര് കൂട്ടുകൂടിയിട്ട് അവിടെ ബഹളം വയ്ക്കാൻ അയൽവാസികൾക്കൊക്കെ ഭയങ്കര ഉപദ്രവമായിട്ടുണ്ട്. ഞങ്ങൾ റെസിഡൻസുകാരിടപെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസുകളെ വന്നിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഉപദ്രവം ഇല്ല. എന്നാലും കുറെയൊക്കെ പോലീസുകാർ വന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പേ ഞാനൊരു ജനമൈത്രി പോലീസിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു വയനാട് സ്കൂളിൽ വെച്ചിട്ട്. അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലല്ലേ. പക്ഷെ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ തെളിവിനൊരാൾ വേണം. നമ്മളിപ്പോ ഒരാളെ

0: ഇന്ന ആള് ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ അത് അവർക്ക് കേസായി എടുക്കാൻ പറ്റില്ല. അപ്പം എന്റെ പേരും കൂടെ അവിടെ വേണം എന്ന് പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, നമ്മുടെ പേരും എല്ലാം സീക്രട്ട് ആയിരിക്കും, പുറത്തു വിടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവായിട്ടും ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും എവിടെയെങ്കിലും ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാലൊന്ന് ജനമൈത്രി പോലീസിനെ അറിയിക്കാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ടാവണം ഇന്നലത്തെ ക്ലാസ്സോടുകൂടി.
1: കോഴിക്കോട് നഗരത്തിൽ തുടക്കം കുറിക്കുന്ന ഈ ആശയം ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിച്ചാൽ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കുകയും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനും സാധിക്കും. റെസിഡൻസ് അപ്പക്സ് കൗൺസിൽ കോഴിക്കോട് ജനറൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ:
2: റെസിഡൻസ് അസോസിയേഷന്റെ ഒരു യോഗം പോലീസ് ഇപ്പം വിളിച്ചു ചേർത്ത് ശ്ലാഘനീയം തന്നെയാണ്. ലഹരി, പ്രത്യേകിച്ച് രാസലഹരിയുടെ വ്യാപനം കൂടി വരുന്ന സമയത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതി ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ വിപത്തിൽ നിന്ന് നമ്മുടെ പുതുതലമുറയെ രക്ഷിക്കണമെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതിൽ റെസിഡൻസ് അസോസിയേഷന്റെ കാര്യമായ ഒരു പങ്കുണ്ട്. ജനമൈത്രി പോലീസ് എന്നുള്ള ഒരു ആശയം മുമ്പ് വളരെ നന്നായി പ്രവർത്തിച്ചതിനും പിന്നീട് അത് കുറച്ച് മാന്യത വന്നു. അത് രണ്ടാമതൊന്ന് പുനരുജ്ജീവിപ്പിക്കണം. ഞാനവിടെ പോയപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള റെസിഡൻസ് അസോസിയേഷൻ അതിനകത്ത് പങ്കാളികളായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അടിയന്തരമായി ചെയ്യേണ്ടത് റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം എല്ലാ ജനമൈത്രി പോലീസിന്റെ കീഴിൽ വരുന്ന എല്ലാ റെസിഡൻസ് അസോസിയേഷനും അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചിട്ട് ആ പ്രവർത്തനം എന്ത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധവൽക്കരണം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. രണ്ട് രീതിയിലത് റെസിഡൻസ് അസോസിയേഷനത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുക. ഒന്ന്, നമുക്ക് കിട്ടുന്ന ചെറുതോ വലുതോ ആയ വിവരങ്ങൾ യഥാസമയം പോലീസിനെ അറിയിക്കുക. അതിന് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. കൂടുതൽ ഗൗരവമായ വിഷയങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസിന്റെ ഉന്നതാധികാരികളെ നമ്മൾ വിളിച്ചറിയിക്കണം. രണ്ടാമത്, ഈ വിവരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായും റെസിഡൻസ് അസോസിയേഷനിലെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ലൊരു ബോധവൽക്കരണം ഒരു മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും വേണം. അപ്പൊ അതിനുള്ളൊരു പ്രവർത്തനം കൂടി റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ചിട്ട് ഈ ജനമൈത്രി പോലീസിന്റെ കീഴിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെയ്യണം. ഇപ്പൊ ഈ വിളിച്ചത് കോഴിക്കോട് സിറ്റിയിലുള്ള പോലീസിന്റെ പരിധിയിൽ വരുന്ന റെസിഡൻസ് അസോസിയേഷനാണ് വിളിച്ചത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ എല്ലാ റെസിഡൻസ് അസോസിയേഷനും വിളിച്ചു ചേർത്ത് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന വലിയൊരു മഹാവിപത്താണ്. അതിന് നമ്മുടെ കുട്ടികളെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുണ്ട്. ഒരിക്കലും വീണു പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇന്ത്യൻ അഡിക്ഷൻ സെന്റർ ഉണ്ട്, പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളുടെ അവരെ വേണ്ട കൗൺസിലിംഗ് സംവിധാനം എല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നമ്മളെ മാതാപിതാക്കൾ ചിലപ്പോൾ അറിയില്ല. അപ്പൊ അതൊക്കെ അറിയിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സമൂഹം ഒന്നായിട്ട് ഇതിനെതിരായി നിൽക്കണം എന്നാണ് പറയാനുള്ളത്.
1: ജനമൈത്രി പോലീസ് എന്ന ആശയത്തിലൂടെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറാനും പോലീസിനോട് കാര്യങ്ങൾ പറയാനുമുള്ള ധൈര്യം പൊതുജനങ്ങളിൽ ഉണ്ടായത്. ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുമായുള്ള സൗഹൃദപരമായ ഒരു ബന്ധം പോലീസ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ആശയത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിക്കുന്നത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം എം കെ ദിലീപ്.

0: കൃഷിദീപം.
1: വാഴയ്ക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ കൂമ്പ് മുഴുവൻ വിരിയാതിരിക്കുന്നതാണ് ലക്ഷണം. അതോടൊപ്പം തന്നെ കൂമ്പ് വളഞ്ഞിരിക്കുക, വെള്ളക്കൂമ്പ് വരിക എന്നിവയും ഉണ്ടാകും. ഇത് പരിഹരിക്കാൻ കാൽസ്യം നൈട്രേറ്റ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ ലയിപ്പിച്ച ലായനിയിൽ നോൺ അയോണിക് അഡ്ജുവന്റ് 1 മില്ലി കൂടി ചേർത്ത് സ്പ്രേ ചെയ്തു കൊടുക്കണം. ഇത് ചെയ്താൽ മാത്രമേ തളിരിലകൾ ഉൾപ്പെടെയുള്ള ഇലകളിൽ ലായനി പടർന്ന് കാൽസ്യത്തിന്റെ ആഗിരണം സാധ്യമാവുകയുള്ളൂ. നോൺ അയോണിക് അഡ്ജുവന്റ് ചേർത്തില്ലെങ്കിൽ ഇലകളിൽ ലായനി പരക്കാതെ താഴേക്ക് വീണുപോകാനും സാധ്യതയുണ്ട്. വാഴയിൽ ഇലപ്പുള്ളി രോഗങ്ങൾ വ്യാപകമായി കാണുന്നുണ്ട് എങ്കിൽ സിഗാടോക്ക, മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് നിറത്തോടുകൂടിയത്, കോർഡേറ്റ, സെർക്കോസ്പോറ,

ഡയമണ്ട് ലീഫ് സ്പോട്ട് എന്നിവയും പനാമ രോഗവാട്ടത്തിന്റെ ആരംഭവും ഇലകളിലാണ് കാണുന്നത്. ഇവയുടെ നിയന്ത്രണ മാർഗങ്ങൾ വ്യത്യസ്തമാണ്. അതിനാൽ ഇവയെ തിരിച്ചറിഞ്ഞു നിയന്ത്രിക്കുന്നതിന് കൃഷിവകുപ്പ്, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ ഉപദേശം തേടേണ്ടതാണ്. ഇലയുടെ ലക്ഷണങ്ങൾ തമ്മിൽ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തിരിച്ചറിയൽ സങ്കീർണമാണ്. നെല്ലിന് വളമിടുന്നതിന് 12 മണിക്കൂർ മുമ്പ് പാടത്ത് നിന്നും വെള്ളം വാർത്തുകളയണം. വളമിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കയറ്റുകയും ചെയ്യണം. തുടർന്ന് 2 ദിവസം കഴിഞ്ഞ് മാത്രം വെള്ളം തുറന്നുവിടുകയാണെങ്കിൽ രാസവളത്തിന്റെ കാര്യക്ഷമത കൂടും. 40 ദിവസം പ്രായമാകുന്ന നെല്ലിന് ഇളം മഞ്ഞ നിറം കണ്ടാൽ സിങ്ക് മഗ്നീഷ്യം സ്പ്രേ ചെയ്ത് നൽകണം.

0: ചുറ്റുവട്ടം
1: അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പെയിന്റിംഗ് പ്രദർശനം 11 മണിക്ക് ആരംഭിക്കും. ചുറ്റുവട്ടം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ട്രെയിൻ സമയം ഇന്ന് രാവിലെ 9 മണി വരെ. കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ഇന്നലെ നിന്നും 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ്

രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MP മാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MP മാർക്കും ഡൽഹി പോലീസിൻ്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ശിവക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8ാമത് യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷൻ്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി Dr. S. ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി N. ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്

0: ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ നാലാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിൻ്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപകിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക ഋചാ ഝാ. പ്രശാസനേന ഉക്തം യത് നീറ്റ് പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണ തദനുബദ്ധ വിഷയേഷു ച സംസദി ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ കേന്ദ്രീയ മന്ത്രി ജിതേന്ദ്ര സിംഹ ലോക്സഭായാം വിപക്ഷ നേതാരം രാഹുലഗാന്ധിനം ആരോപിതവാൻ യത് പ്രശാസനസ്യ ആശ്വാസനസ്യ അനന്തരമപി സഹ നീറ്റ് വിഷയക ചർച്ചയാഃ സ്വപൂർവാമാഗ്രഹത് നിവൃത്തഃ.
2: सरकार संसद में न केवल इस विषय को लेकर बल्कि इस विषय के साथ संबंधित अन्य सभी विषयों को विस्तृत चर्चा के लिए तैयार है. प्रधानमंत्री जी ने बहुत स्पष्ट कहा है कि नीट और पेपर लीक इत्यादि विषयों को लेकर के जो लोग भी जिम्मेवार हैं उनके खिलाफ कड़ी से कड़ी कार्रवाई की जाएगी और हम अपने बच्चों के साथ अन्याय नहीं होने देंगे.
1: पूर्वाहणे कांग्रेस दलस्य अध्यक्ष मल्लिकार्जुन खड़गे രാഹുലഗാന്ധി പ്രിയങ്കാഗാന്ധി വാഡ്ര അന്യേ ദലസദസ്യാ നീറ്റ് വിഷയക ചർച്ചമാധൃത്യ പ്രദർശനം അകുവൻ. കേന്ദ്രീയമന്ത്രി ജിതേന്ദ്ര സിംഹ തഥാ കേന്ദ്രീയ ഗൃഹസചിവ ഗോവിന്ദ മോഹന ലോകകല്യാണ മാർഗസ്ഥത്തെ പ്രദർശനസ്ഥലെ കോൺഗ്രസ് നേതൃഭിഹി സഹ മിലനം കൃതവന്തൗ. തത്രൈവ സംസദി വിപക്ഷസദസ്യൈ പുനഃ പുനഃ കൃതൈ വ്യവധാനൈ ലോക്സഭാ രാജ്യസഭാ ച നീറ്റ് പ്രശ്നപത്ര അനധികൃത പ്രകാശന പ്രകരണം സമേത്യ വിവിധ വിഷയേഷു ഹ്യഃ ആദിവസം യാവത് സ്ഥഗിതേ അഭവതാം. प्रधानमंत्री नरेंद्र मोदी

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന

0: സന്ദർഭമാണ്. ജീവിച്ചു ഭൂമിയിൽ വാഴുകന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതു. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. ഈ ഭൂമിയിൽ എന്തിനാണ് പിറവികൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന്, കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്കൊരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: അപ്പൊ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ വി ടി മുരളി.
3: തേൻതുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിലിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെ മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കേ മലബാറിലെ ആളുകൾക്ക് അറിയുന്ന, പഴയകാലത്ത് ആളുകൾക്ക് അറിയുന്ന ഒരാളാണ്. കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തി

ചെയ്തിട്ട് അവർ വിളിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്. അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് STD കോളുകളോ ഒന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്. കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ്ക്കും എന്നെ നേരത്തെ അറിയാം. കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ നേരെ രാഘവ മാഷിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അദ്ദേഹമ്മയുടെ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. പിറ്റേ ദിവസം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. 1978 അത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്ന് കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിംഗ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയ ഒരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞിരുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVMRR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹമിതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഒരു പാട്ടാണത്. PT അബ്ദുറഹ്മാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹം

ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഓത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി എബ്രഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഈ സുശീലയൊക്കെ കാണുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ് എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങിക്കേട്ടപ്പോൾ അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്, ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്ത് കാണാം, കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേസ് തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ വിശക്ക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അരനൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും, വെരിഞ്ഞൊന്നാടാകെ എന്ന സിനിമയിലെ മാതളത്തേന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷെ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോരുന്നു. പിന്നെ പക്ഷെ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിലെ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ

ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരു അവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25-ാം വർഷം തൊട്ടൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെയെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78-ലാണ് അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ

0: അതൊന്നും പുറത്തു വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പ്രതം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് ഉള്ളിലൊരു പാട്ട് കിഴകിഴക്കി എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
1: സ്മൃതി സാക്ഷ്യം.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ വി ടി മുരളി.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ. കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
2: പ്രസവശേഷം അല്ലെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെപ്പറ്റി പൊതുവെ സമൂഹത്തിന് അറിവില്ലായ്മ കൊണ്ടാവാം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് നമ്മൾ കാണുന്നത്. കാരണം ഇത് രോഗാവസ്ഥ സാധാരണവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് അത് കുറഞ്ഞു വരുന്നതാവാം. ശരിക്കും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം ഈ ഒരു പ്രസവശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി ശരിക്കും അവയർനെസ് കൊടുക്കണം. അത് നമ്മൾ പൊതുവേ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സ്ത്രീകൾക്ക് മാത്രം അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല, അത് അതേപോലെ പുരുഷന്മാർക്കും കിട്ടണം. അതായത് ഇപ്പം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഈ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെയുള്ള ആൺകുട്ടികളെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഈ പുരുഷനാണ് ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ട് സ്ത്രീകൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് ഈ പുരുഷന്മാർ മനസ്സിലാക്കുകയും വേണ്ടത്ര പിന്തുണ സ്ത്രീക്ക് അല്ല അമ്മയ്ക്ക് കൊടുക്കാൻ പുരുഷൻ തയ്യാറാവണം.
1: ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ സ്വാഭാവികമാണ്. കാരണം അവർ കടന്നു പോകാത്ത ഒരു ശാരീരിക അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ആ ഉത്കണ്ഠയുടെ ഒരു അതിര് കടന്ന് അതൊരു രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
2: അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഈ കുഞ്ഞിനെ പറ്റിയിട്ടും അവരെ പറ്റിയിട്ടും മറ്റ് ആകുലതകളൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും പക്ഷേ ഈ ഒരു ചിന്തകൾ ടെൻഷൻ എന്ന് പറയുന്ന അവരുടെ പ്രവർത്തനത്തെ ജീവിത പ്രവർത്തനത്തെ ബാധിക്കുക. ഉദാഹരണത്തിന് അവരുടെ ഉറക്കം, വിശപ്പ്, എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുക, കാരണമില്ലാതെ കരയുന്ന അവസ്ഥയിലേക്ക്, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അവരുടെ ശാരീരിക, മാനസിക, സാമൂഹ്യപരമായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കാൻ തുടങ്ങുമ്പം എന്തായാലും അത് ശ്രദ്ധ അറിയിക്കേണ്ട സ്ഥിതി എത്തിയെന്നതിനെയാണത് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത്രയൊന്നും പോകണ്ടല്ലോ, പക്ഷേ ഒരു ഓൺഗോയിങ് ആയിട്ട് ഉള്ളിൽ വളരെ അസ്വസ്ഥതയായിട്ട് ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് എനിക്ക് സഹായിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ പുറമേ ഉള്ളവർക്ക് തോന്നുകയാണ് ഇത് ഇവരുടെ ഫങ്ഷനിങ്ങിനെ, അതായത് ശാരീരിക, മാനസിക, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായാലും മാനസികാരോഗ്യത്തിന് കാണണം. പലപ്പോഴും ഇത് ആദ്യം തന്നെ എന്താ പറയുക, നെഗ്ലക്റ്റ്, അവഗണിക്കുക ഇവര് തന്നെയായിരിക്കും. അതായത് ഇതൊക്കെ സാധാരണ അല്ലേ, പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പറയുക ഇതൊക്കെ സാധാരണ, ഞങ്ങളും ഇതൊക്കെ അനുഭവിച്ചതാണെന്ന് പറയുമ്പം അവിടെയാ പ്രശ്നം. പ്രത്യേകിച്ചും ഭർത്താക്കന്മാരിത് പറയും, വീണ്ടും പറയാൻ ചാൻസ് ഉള്ളത് നോക്കി, ഇത് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ, ഇതിൻ്റെ ആൾക്കാർക്കുണ്ട്, നിനക്ക് മാത്രമാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇൻവാലിഡേറ്റ് ചെയ്യാന്ന് പറയും ഞങ്ങളെ ലാംഗ്വേജിൽ. അപ്പം അങ്ങനെ അവർ വില കൽപ്പിക്കാതിരിക്കരുത്. അത് ബുദ്ധിമുട്ടാണെന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ബുദ്ധിമുട്ടായിട്ടു തന്നെ കണക്കിലെടുക്കുകയും ഉടനെ തന്നെ പറ്റാവുന്ന രീതിയിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധത്തിനടുത്ത് പോകുക എന്നുള്ളതിൻ്റെ കാര്യം. അപ്പോൾ അവഗണിക്കാതിരിക്കുക, സ്വയം അവഗണിക്കാതിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന സ്ത്രീയെയും അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുറ്റുള്ള ആൾക്കാർ, സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. ഇവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് എത്രയും പെട്ടെന്നൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അമ്മമാർക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് പരിപൂർണമായിട്ട് സ്നേഹം ഉണ്ടാവണം എന്ന് നമുക്ക് ചാടും പിടിക്കാൻ പറ്റത്തില്ല. അവരൊരു മനുഷ്യജീവിയാണ്. അവർ 10 മാസം ഏറ്റുചുമന്നു, പ്രസവിച്ചു എന്ന് കരുതിയിട്ട് പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ TVയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങ് വാരി പുണരാണെന്നും പറ്റണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ വാശി പിടിക്കരുത്. പൊതുവേ അമ്മമാർ നേരിടുന്ന ഒരു വളരെ കുറ്റപ്പെടുത്തൽ ഇതാണ്, അവൾക്ക് കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടീനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, ഇത്തിരി എന്തോ കുട്ടിക്കൊരു കുട്ടീനോടൊരു സ്നേഹം കുറവുള്ള പോലെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ

0: അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അമ്മയെ സഹായിക്കുകയാണ് നമ്മളുടെ കടമ. ഞാൻ നേരത്തെ പറഞ്ഞു, മാനസിക ആരോഗ്യ ബുദ്ധിമുട്ട് നേരിട്ടാൽ അവരിൽ ഏതാണ്ട് അല്ലൊരു 30% ആൾക്കാർക്കും കുഞ്ഞുങ്ങളായിട്ടൊരു ഇടപെടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും. കുഞ്ഞുങ്ങളായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അത് ഇടിവുകൾ ഉണ്ടാക്കിയേക്കാം. നമ്മൾ മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. ഇനി അഥവാ അമ്മയ്ക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ടില്ലെങ്കിലും ഉടനെ തന്നെ സിനിമയിൽ കാണുന്ന പോലെ കുഞ്ഞിനെ വാരി പുണരാനും ഒക്കെ അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അമ്മയ്ക്ക് കുട്ടീനോടുള്ള ആ ബന്ധം കൂട്ടിയെടുക്കാനുള്ള, ഊഷ്മളമാക്കാനുള്ള കുറേ വിദ്യകളുണ്ട്, കുറേ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. ആ സംഗതികൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവർ ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക, കുട്ടിയെ വേണ്ടത്ര സക്ക് ചെയ്യാതിരിക്കുക, പ്രതീക്ഷിക്കാതെ ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഭർത്താവായിട്ട് അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ, ഇവർ അങ്ങനെ ഒരുപാട് മൾട്ടി ഫാക്ടോറിയലാണ് ഇപ്പോൾ കുഞ്ഞുമായിട്ട് ഈ ബന്ധം ശരിയാവാതിരിക്കാൻ കാരണം. അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അവരെ ഈ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുക.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി രാകേഷ്.

0: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ 1576 അപ്രന്റിസ് ഒഴിവ്. പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. 1576 ഒഴിവുകളുണ്ട്. 10 ക്ലാസ്, പ്ലസ് ടു, ഡിപ്ലോമ, ITI, ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഹരിയാനയിലെ പാനിപത്ത് ആൻഡ് പെട്രോകെമിക്കൽ കോംപ്ലക്സ്, ആസാമിലെ ഡിഗ്ബോയ് എന്നീ റിഫൈനറുകളിലായാണ് ഒഴിവുകളുള്ളത്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 31. വിശദ വിവരങ്ങൾക്ക് https/iucl.com എന്ന വെബ്സൈറ്റ് കാണുക. ശ്രീചിത്രയിൽ 11 അപ്രന്റിസ് പ്രൊജക്ട് സ്റ്റാഫ് ഒഴിവ്. തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്ട് സ്റ്റാഫ് തസ്തികകളിലേക്കും അപ്രന്റിസ്ഷിപ്പിനും അവസരം. 11 ഒഴിവുകളുണ്ട്. ECG ടെക്നോളജി ഒഴിവ് 8. പ്രൊജക്ട് റിസർച്ച് സയന്റിസ്റ്റ് ഗ്രേഡ് 2 ഒഴിവ് 1. പ്രൊജക്ട് നഴ്സ് ഗ്രേഡ് 2 ഒഴിവ് 1. പ്രൊജക്ട് അസിസ്റ്റന്റ് ക്ലറിക്കൽ ഒഴിവ് 1. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 23. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.scitimst.ac.in എന്ന വെബ്സൈറ്റ് കാണുക. ONGC 52 എഞ്ചിനീയർ ജിയോളജിസ്റ്റ് ഒഴിവ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ONGC എഞ്ചിനീയർ ജിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 52 ഒഴിവുകളുണ്ട്. പെട്രോളിയം എഞ്ചിനീയറിംഗ് 9, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 27, കെമിക്കൽ എഞ്ചിനീയറിംഗ് 10, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 2, ജിയോളജി 4 എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലെയും ഒഴിവ്. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, അഭിമുഖം, മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 31. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https/ONGCIndia.com എന്ന വെബ്സൈറ്റ് കാണുക. റെയിൽവേയിൽ 119 സെലക്ഷൻ കൺട്രോളർ ഒഴിവ്. ഇന്ത്യൻ റെയിൽവേയിൽ സെലക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 119 ഒഴിവുകളുണ്ട്. ഇതിൽ 4 ഒഴിവാണ് തിരുവനന്തപുരം RRB. ബിരുദധാരികൾക്കാണ് അവസരം. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, തത്തുല്യം. തിരഞ്ഞെടുപ്പ്: എഴുത്തുപരീക്ഷ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം RRBകളുടെ വെബ്സൈറ്റിൽ 03/2026 എന്ന വിജ്ഞാപന നമ്പറിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ https/rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റ് കാണുക.

0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റിനായി ജൂലൈ 26 രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്റ്റേർഡ് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സെപ്റ്റംബർ 22-23 തീയതികളിൽ ഓൺലൈൻ പരീക്ഷ നടത്തും. ഫോൺ നമ്പർ 0484-24-27-010. ഇമെയിൽ IAFRecruitment@edcil.co.in.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: പുലർവട്ടത്തിലെ നീ വാർത്തകൾക്കുള്ള
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കേ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ച കേ ലിയേ തയ്യാർ.

0: है। प्रधानमंत्री जी ने बहुत स्पष्ट कहा है कि नीट और पेपर लीक इत्यादि विषयों को लेकर के जो लोग भी जिम्मेवार हैं उनके खिलाफ कड़ी से कड़ी कार्रवाई की जाएगी और हम अपने बच्चों के साथ अन्याय नहीं होने देंगे।
1: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80%ത്തിലധികം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
3: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന

0: ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: wherever, wherever, wherever, എവിടെയായാലും എവിടെയായിരുന്നാലും എവിടെയും. ഐ വിൽ ഫൈൻഡ് യു വേർ എവർ യു ഹൈഡ്. നീ ഒളിക്കുന്നത് എവിടെയായിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഐ വിൽ ഫൈൻഡ് യു വേർ എവർ യു ഹൈഡ്. വിൽ മീറ്റ് വേർ എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു. താങ്കൾക്ക് സൗകര്യപ്രദമായ എവിടെയും നമുക്ക് കണ്ടുമുട്ടാം. വിൽ മീറ്റ് വേർ എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു. യു ക്യാൻ ഗോ വേർ എവർ യു വോണ്ട്. നിനക്ക് വേണ്ട എവിടെയും നിനക്ക് പോകാം. യു ക്യാൻ ഗോ വേർ എവർ യു വോണ്ട്. ലിവ് വെൽ വേർ എവർ യു ആർ. എവിടെ ആയിരുന്നാലും സുഖമായി ജീവിക്കുക. ലിവ് വെൽ വേർ എവർ യു ആർ. വെറെവർ യു ആർ, നെവർ ഫർഗെറ്റ് യുവർ പ്രിൻസിപ്പിൾസ്. എവിടെ ആയിരുന്നാലും നിങ്ങളുടെ ആദർശങ്ങൾ മറക്കാതിരിക്കുക. വെറെവർ യു ആർ, നെവർ ഫർഗെറ്റ് യുവർ പ്രിൻസിപ്പിൾസ്. നമുക്കിടയിൽ യാത്രാമൊഴികൾക്ക് പ്രസക്തിയില്ല. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും ശരി, എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. As Mahatma Gandhi once said, there are no goodbyes for us. Wherever you are, you will always be in my heart.
1: English Matters, presented by Smita Manikot.
2: സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം

0: ദൈർഘ്യമുള്ള സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാരപരിമിതി ഉള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ ജൂലൈ 31 സൂപ്പർവൈസർ, ഗവൺമെൻറ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495-235403, 7025692560 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും www.depwd.gov.in രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ആകാശവാണി കോഴിക്കോട്.
2: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
3: ബെഞ്ചിലിരുന്ന് കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർ സംശയെ കണ്ടു. കേറി വാടാ, അതിലൊരാൾ വിളിച്ചു. അവർ പരസ്പരം നോക്കി ചെറുതായി ചിരിച്ചു. മദ്യപിക്കുമ്പോൾ സ്നേഹം തോന്നുന്ന മനുഷ്യരായിരുന്നു അവർ. അപ്പോൾ കടയുടമ ചാപ്പാനും സംശയെ കണ്ടു. അയാൾക്ക് കാര്യം മനസ്സിലായി. അവനങ്ങനെ ചില രാത്രികളിൽ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങാറുള്ളതാണ്. അതിൽ ചില ദിവസങ്ങളിൽ ഇങ്ങോട്ടെത്തി നോക്കാറുമുണ്ട്. അച്ഛൻ കുറച്ചു മുൻപ് ഇവിടുന്ന് പോയല്ലോ, അയാൾ പറഞ്ഞു. വിജയനെ കണ്ടോ? അയാൾ മറ്റു രണ്ടുപേരോട് തിരക്കി. ചിലപ്പോൾ കടയ്ക്കകത്ത് കാണും. നീ ഒന്ന് വാതില് തുറന്നിട്ടുണ്ടോയെന്ന് നോക്ക്, ചിലപ്പോൾ ചാരിയിട്ടേക്കുമായിരിക്കും. സാംസ തിരികെ കടത്തിണ്ണയിലെത്തി ടോർച്ചടിച്ചു നോക്കി. ചാപ്പാൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, വാതിൽ ചാരിയിട്ടേയുള്ളൂ. ഇതിനുള്ളിലില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അച്ഛനുണ്ടാവുകയെന്ന് സാംസ ആശങ്കപ്പെട്ടു. അല്പനേരം ശ്വാസമെടുത്ത് നിന്ന ശേഷം അവനത് പതിയെ വലിച്ചു തുറന്നു. ഉള്ളിലേക്ക് നൂണ്ട് കയറി വീണ്ടും ടോർച്ച് തെളിച്ചു. അടുങ്ങിയ ധാന്യച്ചാക്കുകളും അനക്കമില്ലാത്ത ത്രാസും തുറക്കാത്ത രജിസ്റ്ററുകളുമായി രാത്രിയിലെ കടയ്ക്കകം. അവൻ്റെ അച്ഛൻ അവിടെ കാലിച്ചാക്കുകൾ അടുക്കിയതിൻ്റെ മുകളിൽ വശം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. വായ തുറന്നുള്ള ഗാഢമായ ഉറക്കമാണ്. ചണത്തിൻ്റെ ചൂടും വായു കയറാത്തതിൻ്റെ മടുപ്പുമുള്ള സ്ഥലത്ത് അയാൾ ബോധം പോയ പോലെ ഉറങ്ങുന്നു. അച്ഛാ അച്ഛാ, സാംസ വിളിച്ചു. മുഖത്തേക്ക് ടോർച്ചടിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു. അച്ഛാ എഴുന്നേൽക്ക്, വീട്ടിലേക്ക് പോകാം. എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? അയാൾ പെട്ടെന്നങ്ങനെ ചോദിച്ചുപോയി. പിന്നെ അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടാകണം ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു. നീ പൊക്കോ, ഞാനിപ്പോൾ തന്നെ വന്നേക്കാം. സാംസ അന്വേഷിച്ചു വന്നാൽ പിന്നെ അയാൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. സാംസയ്ക്കും അതറിയാം. അതുകൊണ്ട് പിന്നെ കാത്തു നിൽക്കാതെ സാംസ പുറത്തിറങ്ങി തിരിച്ചു നടന്നു. അധികം താമസിയാതെ അയാൾ പുറപ്പെട്ടു കൊള്ളും. സാംസ തിരികെ വീട്ടിലെത്തി അധികം താമസിയാതെ ഇലു വഴിയിൽ ദൂരേക്ക് നോക്കി വാലാട്ടി തുടങ്ങി. പശു അമറി തുടങ്ങി. ഊണ് കഴിച്ചു കിടക്കാൻ നേരം അവൻ മൂത്രമൊഴിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി. അന്നേരം തീർത്തും ഇരുട്ടായി കഴിഞ്ഞ പറമ്പിലേക്ക് നോക്കി. പഴയ കാലം ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് പോലെ അത് നിശ്ചലമായി തന്നെ കിടന്നു. മരിച്ചുപോയ പെൺകുട്ടി, സാംസ പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ചു പോയതാണ്. ദേ ഇപ്പോൾ വന്നതേയുള്ളൂ. ഞാൻ തിരക്കി ചെന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ വരില്ലായിരുന്നു.
4: നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺപിള്ളേരില്ലേ, അവൾ അവരെപ്പോലെയായിരിക്കും ഇരിക്കുന്നത്. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്, സ്റ്റീഫൻ പറഞ്ഞു. സാംസ തൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെ ആലോചിച്ച് നോക്കി. നന്നായി വെളുത്ത് പൊക്കമുള്ളവളാണ് ബെറ്റി. വിനീത മുടി കുതിരവാൽ പോലെ പിന്നിൽ കെട്ടി ചാടിച്ചാടി വരുന്ന വട്ടമുഖമുള്ള പെണ്ണ്. ഹെലനെ ആലോചിക്കാൻ തോന്നിയെങ്കിലും അവനത് വേണ്ടെന്ന് വെച്ചു.

0: അങ്ങനെ ആയിരിക്കില്ല, സാംസ വിയോജിച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? ദാമുച്ചേട്ടൻ്റെ വീട്ടിലെ ആളല്ലേ, അപ്പോൾ അവരെപ്പോലെ ആയിരിക്കും ഇരിക്കുക. ഡാ പോട്ടാ, സഹോദരങ്ങൾ ഒരുപോലെ ഇരിക്കുമെന്ന് ചുമ്മാ പറയുന്നതാണ്. എന്റെ പെങ്ങളി സ്റ്റെല്ല എന്നെപ്പോലെയാണോ? ഞങ്ങളെ കണ്ടാൽ ഒരു വീട്ടിലെയാണെന്ന് തോന്നുമോ? സാംസ ആലോചിച്ചു നോക്കി. ശരിയാണ്, ജോർപ്പയുടെ നാലു മക്കളിൽ ഇളയവളാണ് സ്റ്റെല്ല. ബുദ്ധിക്കുറവുള്ളതുകൊണ്ട് അവളെ വീടിന് പുറത്തിറക്കാറില്ല. ഇരുട്ടത്ത് കണ്ടാൽ പേടിയാകുന്ന രൂപം.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
2: ആകാശവാണി കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ കോഹിനൂർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് രാഹുൽ രാജ്. ആലാപനം വിജയ് യേശുദാസ്.

0: കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ ഫോറം, മറ്റ് വിശദവിവരങ്ങൾ കേരള ബയോഡൈവേഴ്സിറ്റി .org ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിൽ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ജൂലൈ 31 വൈകുന്നേരം 5 സമർപ്പിക്കണം. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം, 67650. കൂടുതൽ വിവരങ്ങൾക്ക് 04832735594 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ഹിന്ദുസ്ഥാനിയിലെ പീലു എന്ന രാഗമാണ്. ഖരഖരപ്രിയയുടെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ കാഫി ധാട്ടിൻ്റെ ജന്യമാണ് പീലു. പീലു രാഗത്തിൽ മലയാളത്തിൽ ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബുരാജ് സാറ് ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: സി രാധാകൃഷ്ണന്റെ ജനപ്രിയ നോവലിനെ അധികരിച്ച് 1983 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത പിൻനിലാവിൽ നിന്ന് ഒരു യുഗ്മഗാനം. യേശുദാസും ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരി. ഇളയരാജയുടെ ഈണത്തിനൊത്ത് യൂസഫ് അലി കേച്ചേരി ആദ്യമായി ഗാനമെഴുതുന്നത് പിൻനിലാവിന് വേണ്ടിയാണ്. മമ്മൂട്ടി നായകനായി വരുന്ന ഈ ചിത്രത്തിൽ ഈ പ്രണയഗാന രംഗത്ത് പക്ഷേ എം ജി സോമനും അരുണ എന്ന മറുനാടൻ നടിയുമാണ് ഉള്ളത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ജില്ലയിൽ ആരോഗ്യ കേരളം മുഖേന കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, RBSK നഴ്സ്, സോഷ്യൽ വർക്കർ, സ്റ്റാഫ് നഴ്സ്, STLS തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷ ജൂലൈ 25 വൈകുന്നേരം 5 വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. NHM ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലായോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല.

0: The Indian Express, quoting the Prime Minister, says, "Future of youth is beyond politics, calls for foolproof and timely exams." Quoting the Home Ministry, the Times of India states, 50% quota for ex-Agniveers in Central Armed Police Forces, Assam Rifles posts. India soon to get first dengue vaccine for people aged 4 to 60 years, informs the Statesman. An op-ed in the Tribune writes on how India's private sector has entered an exciting phase with Skyroots Aerospace launching Vikram 1 rocket. Condemning the attack on commercial vessel, Russian envoy summoned over killing of four Indians, writes the Economic Times. A headline in Hindustan Times writes, AI to drive planning, audits, fraud detection under Viksit Bharat Ramji, humans to take final call. And finally, Financial Express mentions about a QS survey declaring Delhi the most affordable for students in the world, doing well on employer demand as well. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. President Roddy Murmu calls for significant expansion of economic engagement between India and North Macedonia, urges businesses from both countries to move beyond trade and build long-term partnerships. India to host three-day meeting of BRICS health ministers in Chandigarh beginning today. Indian Navy to commission indigenous anti-submarine warfare shallow watercraft INS Malwan at Karwar in Karnataka today. Uttar Pradesh Cabinet approves scheme to provide free scooty to meritorious female students of the state. India reaffirms its commitment to rule-based multilateral trading system at WTO Trade Policy Review in Geneva. And PV Sindhu to take on compatriot Unnati Huda in China Open Badminton Tournament today. And with that, we end the morning news. Have a nice day.
2: Akashavani, Kozhikode.
3: ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്ര പ്രദർശനത്തിന് ശ്രദ്ധേയമായ തുടക്കമായി. പ്രശസ്ത ചിത്രകാരൻ വത്സൻ കൂർമ്മകൊല്ലേരി ഉദ്ഘാടനം നിർവഹിച്ച ഈ പ്രദർശനം ജൂലൈ 20 മുതൽ 25 വരെ കലാസ്വാദകർക്കായി തുറന്നിരിക്കും. പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്നത്തിന്റെ പ്രതിധ്വനികളെ നിറങ്ങളിലൂടെയും വരകളിലൂടെയും ആവിഷ്കരിക്കുന്ന ഈ കലാവിരുന്നിന്റെ ക്യൂറേഷൻ നിർവഹിച്ചിരിക്കുന്നത് സുനിൽ അശോകപുരമാണ്. വ്യത്യസ്ത കലാശൈലികളും ചിന്തകളും ഒത്തുചേരുന്ന ഈ പ്രദർശനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ലധികം ചിത്രകാരന്മാർ അവരുടെ സൃഷ്ടികളുമായി പങ്കുചേരുന്നു. ഓരോ ചിത്രവും ഓരോ കലാകാരന്റെ കാഴ്ചപ്പാടും അനുഭവവും സൃഷ്ടിപരമായ ചിന്തകളും പ്രേക്ഷകരുമായി സംവദിക്കുന്ന അപൂർവമായൊരു കലാനുഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്രകലാ പ്രദർശനത്തിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളും അതിന് രൂപം നൽകിയ ആശയങ്ങളും ഈ പ്രദർശനത്തിൽ പങ്കാളികളായ കലാകാരന്മാരുടെ അനുഭവങ്ങളും കലാവിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ആർട്ട് കഫേയിൽ ഇന്ന്.
5: നമസ്കാരം, ഞാൻ സുനിൽ അശോകപുരം. ആർട്ട് ഗാലറിയിൽ ചിന്തരവി ഫൗണ്ടേഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു എക്സിബിഷൻ, അത് ക്യൂറേറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇത് ചിന്തരവി ഫൗണ്ടേഷൻ എല്ലാ വർഷവും ചിന്തരവി അനുസ്മരണവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ വിഷയമായിട്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എടുത്തിട്ട് സ്പീച്ച് ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം എൻറാമാണത് ചെയ്യുന്നത്. ചിന്താരവി ഫൗണ്ടേഷൻ്റെ ചിന്താരവിയെ അനുസ്മരണ സ്പീച്ച് നടത്തുന്നത്, അതിൻ്റെ സബ്ജക്റ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അതുപോലെ തന്നെ ചിന്താരവി അവാർഡ് പുരസ്കാരം ഓരോ വിഷയത്തിലും വളരെ പ്രധാന. കഴിഞ്ഞ പ്രാവശ്യം ലിംബാളൊക്കെ ആയിരുന്നു. നടി ഭാവനയ്ക്കാണ് ഈ പ്രാവശ്യത്തെ ചിന്താരവി പുരസ്കാരം നൽകുന്നത്. ആദ്യമായിട്ട് ഇത്തവണ ചിന്താരവിയുടെ പ്രധാന മേഖലയായ ട്രാവലോഗ് പോലെ തന്നെ പുള്ളീൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയായിരുന്നു ചിത്രകല. ചിത്രം വരയ്ക്കുന്നില്ല എന്നതൊഴിച്ച് ചിത്രകലയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുകയും ചിത്രകലയെക്കുറിച്ചിട്ട് എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരിജൻ. യാരോ ഒരാൾ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ പോലുള്ള സിനിമകൾ ചെയ്യും, സിനിമയെക്കുറിച്ചിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ളവർക്ക്

0: ഞാനൊക്കെ എൻ്റെ ഒരു 80s രവീന്ദ്രൻ എഴുതിയിട്ടുള്ള ലക്ഷ്മാഗൗഡനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള വളരെ ഗഹനമായ ചിത്രകല പഠനങ്ങൾ വായിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പെയിൻറ്റിങ് എക്സിബിഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു ആലോചന വന്നപ്പം, രവിയേട്ടനെ പോലെയൊക്കെ തന്നെ കലയിൽ വളരെ സജീവമായിട്ട് കല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ, കണ്ടംപററി മലയാളി ആർട്ടിസ്റ്റുകളുടെ, അവർ ലോകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ലോകത്ത് പല മ്യൂസിയങ്ങളിലും ചിത്രങ്ങളുള്ള, ലോകത്തിൻ്റെ പല ഭാഗത്തും എക്സിബിഷൻ നടത്തുകയും ഇന്ത്യയിലും വളരെ സജീവമായിട്ട് അറിയുന്ന, ഡൽഹിയിലും ബറോഡയിലും ശാന്തിനികേതനും ഉള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം കൂടെ കോർത്തിട്ട് ഒരു ചിത്രം ക്യൂറേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഒരു സജഷൻ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ചിത്രം ക്യൂറേറ്റ് ചെയ്യാൻ വരുന്നത്. ഞാനത് വളരെ പ്രാധാന്യത്തോടും ഭംഗിയായും ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാൻ വിളിച്ച പല ആർട്ടിസ്റ്റുകളും കേരളത്തിൻ്റെ പുറത്തുള്ള, ഇന്ത്യയിലുള്ള, താമസിക്കുകയും കേരളത്തിലും വന്നിട്ട് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളായിട്ടും ഞാൻ ബന്ധപ്പെടുകയും, അപ്പോൾ ഇങ്ങനൊരു ഷോ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വർക്കുകൾ, നിങ്ങളുടെ ഏറ്റവും സമീപസ്ഥമായി ചെയ്തിട്ടുള്ള വർക്കുകൾ ഈ എക്സിബിഷന് എക്സിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അതിനെ സമീപിച്ചത്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ കലാചരിത്രത്തിൽ, കോഴിക്കോടിൻ്റെ ഈ ആർട്ട് ഗാലറി ചരിത്രത്തിൽ ഇതുപോലൊരു ഷോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇത് ക്യൂറേറ്റ് ചെയ്ത ആളെന്നുള്ള നിലക്ക് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അതിൽ എല്ലാ മേഖലയിലുമുള്ള, പല കലയിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വർക്കുകളുണ്ട്. അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ വേറെ വ്യത്യസ്തത ഉള്ളതെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ടില്ല, ഏറ്റവും പുതിയ ജനറേഷൻ, പുതിയ തലമുറയിലെ വരയ്ക്കുന്ന ആൾക്കാരെയിൽ പരമാവധി നമ്മൾ നന്നായി ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കേരളത്തിൽ കല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഉള്ളൊരു സമീപനത്തിൽ ഈ ഒരു ഷോ വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പബ്ലിക് കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
1: സുനിൽ അശ്വരപുരം വിളിച്ചത് എനിക്ക് വരാതിരിക്കാൻ ഇല്ല, അതുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നതാണ്. വസ്തുക്കിൽ 60s കലാകാരന്മാർ ഇവിടെ ചിത്രകല പ്രദർശിപ്പിക്കുകയായി. ഞാനൊരു വലിയ ചിത്രകാരൻ അല്ലെങ്കിൽ കൂടി ധാരാളം ചിത്രകാരന്മാരുടെ കൂടെ വളരാൻ തരും ഭാഗ്യായി. ഒരു കലാസ്വാദകൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് ബോസ്. കാരണം നമ്മൾ പലരും പല കാരണവശാലും ജീവിതത്തിൻ്റെ അധിക സമയം മറ്റു കാര്യങ്ങളിൽ ഉപയോഗിച്ചു പോയി എങ്കിലും നമ്മളിപ്പോൾ ആ ആസ്വാദ ആണ് നമ്മൾ മറ്റുള്ളവരുടെ കല കാണാൻ ശ്രമിക്കുന്നത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ചിത്രം നമ്മളെ കാണാൻ വന്നിരിക്കുക, ചിത്രം നമ്മളെ കാണുന്ന ആ അവസ്ഥ നമ്മളിൽ വലിയൊരു പോയളകം തന്നെ സൃഷ്ടി. മലബാറിലൊക്കെ വലിയൊരു ഇല്യൂസിയം വരേണ്ട കാലം എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാർ കേരളത്തിലാണ്. ഇന്ന് വരെ മലബാറിൽ ശരിക്ക് ഒരു കലാസ്ഥാപനമായ ഒരു കോളേജ് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കലാകാരന്മാർ ഉണ്ട് കേരളത്തിലും നോർത്ത് കേരളയിലും ധാരാളം കലാകാരൻ അവർക്ക് പറ്റുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ട്. ശരിക്ക് ഈ മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞാലേ അത് ബ്രിട്ടീഷുകാരുടെ ഒരു വിളിയാണ്. അവർ എന്തും കൈയൊക്കെ കണ്ടിട്ട് അവരാദ്യമായിട്ടാണ് കല കാണുന്നത്, അതിനെയായിരിക്കും ഒരുപക്ഷെ മോഡേൺ ആർട്ട് എന്ന് വിളിച്ച്. ശരിക്കും മോഡേൺ ആർട്ട് എന്ന് വിളിക്കേണ്ട ഒരാവശ്യം, കലയെ കല എന്ന് വിളിച്ചവർ അതിന് വേറൊരു ഒരു പെണ്ണി വന്നിട്ടുണ്ട് ഒരാവശ്യമില്ല. നമുക്ക് ചിത്രം കരയാനോ എന്തെങ്കിലും കല ചെയ്യാൻ പറ്റുന്ന അതിൽ അത്ര വലിയ ക്രീഡം ഞാൻ ഇതുവരെ കാണുന്നു. ഞാൻ ഇതൊക്കെ ഓരോ ഇന്നോഗ്രേഷൻ ടൈമിൽ വരും ഒരു ചാൻസ് കിട്ടിയോണ്ട് പറയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇരുന്ന് ധാരാളം സംസാരിക്കാൻ, നമ്മളുടെ ഓരോ ഡൗട്ടും തീർക്കാനോ വേണ്ട നമ്മളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് തന്നെ ഇന്ന് കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ പല അവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രചോദനപ്പെടും.
2: ഞാൻ MP സുരേന്ദ്രൻ, ചിന്ത രവീന്ദ്രൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. ചിത്രകലയോട് താല്പര്യമുള്ള ഒരാളാണ്. നമ്മൾ ഈ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, അവതരിപ്പിക്കപ്പെട്ട ഈ ചിത്രങ്ങളിലെല്ലാം മനുഷ്യൻ്റെ സമകാലികമായിട്ടുള്ള ജീവിതാവസ്ഥകളോടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു വലിയ അടിസ്ഥാനമുണ്ട്. കേരളത്തിലെ നമ്മുടെ ഏറ്റവും പരീക്ഷണ വ്യഗ്രതയുള്ള ചിത്രകാരന്മാരുടെ, ഏറ്റവും പുതിയ ആശയങ്ങളുള്ള ചിത്രകാരന്മാരുടെ, പുതിയ ഭാവനകൾ സഞ്ചരിക്കുന്ന ചിത്രകാരൻ,

0: മാരുടെ ആ വഴികൾ മുഴുവൻ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല ഇന്ന് ഈ മീഡിയത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും ഇത് കൃത്യമായിട്ട് പ്രത്യക്ഷവൽക്കരിക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വർക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ ഇതിൽ അഭിമന്യു പങ്കെടുക്കുന്നുണ്ട്, കെ ടി മത്തായി പങ്കെടുക്കുന്നുണ്ട്, കെ മുഹമ്മദ് പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പി ജി ദിനേശ് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ വർക്കിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ വർക്കിൽ വന്നിട്ടുള്ള പുതിയ പ്രവണതകളെ നമുക്ക് ഈ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോഴിക്കോട് ശരിക്കും ജനങ്ങൾക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ചിത്ര പ്രദർശനമാണ്. അപ്പം ഇത് കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ചിത്രകല വളരെ ശക്തമാണെങ്കിലും ചിത്രകാരന്മാരെ സഹായിക്കാനുള്ള പലതരത്തിലുള്ള നമ്മുടെ സഹായ ഹസ്തങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നീളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്.
1: ഐ എം ഷിഹാബ്. ഞാനിവിടെ ചിന്താരവി ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്ര പ്രദർശനം പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാംസ്കാരിക സാഹചര്യത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത അത്രയും മോശമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കാലത്ത് കലയുടെ പേരിലുള്ള ഏത് കൂടിച്ചേരലും അതിഗംഭീരമായ വളരെ ഊഷ്മളമായ ചില സ്ഥലങ്ങളായിട്ട് രൂപപ്പെട്ടു വരുന്നത് കാണുന്നതിനോട് എനിക്ക് വളരെ താല്പര്യവും അതിൽ ആവേശപൂർവ്വം പങ്കെടുക്കാനുള്ള ചില തീരുമാനങ്ങളുടെയും പിന്നിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വളരെ പ്രത്യേകിച്ച് ഇവിടെ കണ്ട രണ്ട് പുതിയ തലമുറയിലെ രണ്ട് ചിത്രകാരികളുടെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട്. സുധീഷിൻ്റെ മകളും മഹേഷിൻ്റെ മകളുടെയും ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ഗംഭീരമായിരുന്നു. താങ്ക് യു.
2: എൻ്റെ പേര് പി എസ് ജലജ. ഞാൻ ഇവിടെ ചിന്താരവി ഫൗണ്ടേഷൻ്റെ എക്സിബിഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ചിന്താരവിയുടെ അനുസ്മരണമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു വർക്ക് ഞാൻ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് സ്കേപ്പ് എന്നുള്ളൊരു സീരീസിൽ പെട്ടിട്ടുള്ള വർക്കുകളാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്, രണ്ട് ചെറിയ വർക്കുകൾ. ഈ ഒരു എക്സിബിഷനെ കുറിച്ച് ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് പറയാനുള്ളത് വലിയ ഒരു കലാകാര നിര തന്നെ ഈ ഒരു എക്സിബിഷനിലുണ്ട്. വളരെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോയും കൂടിയാണിത്.
3: എൻ്റെ പേര് ടി ആർ ഉദയകുമാർ. എൻ്റെ വീട് കോട്ടയമാണ്. ഞാനും ഈ ഷോയിൽ പങ്കെടുക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. ഏതാണ്ട് 30 വർഷത്തോളം കാലമായിട്ട് ഞാൻ സജീവമായിട്ട് ഈ രംഗത്തുള്ള ആളാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് തന്നെ സുനിലശവരം അത് നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഷോകൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കേരളത്തിൽ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും വന്ന് കാണേണ്ടതാണ്. കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ഷോയാണിത്.
4: എൻ്റെ പേര് കെ സതീഷ്. ഞാൻ ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ഒരു ഭാഗവക്കാണ്, ഒരു ആർട്ടിസ്റ്റാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നൊരു ഏറ്റവും വലിയ ഷോ ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ കേരളത്തിന് പുറത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി ചിത്രകാരന്മാരുടെ, ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകളാണ് ഈ എക്സിബിഷന് വന്നതെന്നുള്ളതാണ്. അത് ശരിക്കൊരു പുതിയ അനുഭവമാണ്. പലരും കോഴിക്കോട് എക്സിബിറ്റ് ചെയ്യാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ കോഴിക്കോട് ഇങ്ങനെയൊരു എക്സിബിഷൻ ഒരുക്കിയതിൽ സത്യത്തിൽ സുനില ശബരം ക്യൂറേറ്റർ വളരെ നന്ദി പറയുന്നു. കാരണം വലിയൊരു ദൃശ്യാനുഭവമാണിത്.
5: എൻ്റെ പേര് ദിനേഷ് പി ജി, തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ ഒരു 35-40 വർഷത്തോളമായിട്ട് കല പരിശീലനം ചെയ്യുന്ന ഒരാളാണ്. നാഷണൽ അക്കാഡമി അവാർഡ് വിന്നറാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് അക്കാഡമി അവാർഡ് വിന്നറാണ്. അതോടൊപ്പം തന്നെ എനിക്ക് കൾച്ചർ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ സീനിയർ ഫെലോഷിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മുഴുവൻ സമയം ചിത്രകാരനാണ്. പിന്നെ ഇപ്പം ഞാനിവിടെ ഇതിൽ പ്രദർശിപ്പിച്ച വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലബാർ ആടുകളെ കുറിച്ച്. കാരണം ഒരു നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്നെ സ്റ്റഡി ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലബാർ ആടുകളെ കുറിച്ചൊരു സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കുറേ സ്കെച്ചുകളും ഡ്രോയിങ്ങുകളും അതുപോലെ തന്നെ കുറച്ച് പെയിൻറ്റിങ്ങുകളും ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നടക്കുന്ന അതിബൃഹത്തായിട്ടൊരു എക്സിബിഷനാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അതാണ് ഇവിടെ ചിന്തരേവേട്ടൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൂട്ടായ്മ, അതായത് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഷോ ആണ്.
6: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്ര പ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്.
7: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം എ കെ സുകുമാരൻ പാടിയ ഗാനം. രചന പി പി ശ്രീധരനുണ്ണി. സംഗീതം കെ രാഘവൻ.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഉപഭോഗം കൂടിയതോടെ പ്രതിദിന വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതും മഴ കുറഞ്ഞതോടെ ഉപഭോഗം കൂടിയതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSEB വിശദീകരണം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൌസിലെ പ്രതിദിന വൈദ്യുതി ഉൽപ്പാദനത്തിലും കുറവുണ്ടായതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 28% മാത്രമാണ് ജലനിരപ്പ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിലെ ജിന്ദിനും സോണിപത്തിനും ഇടയിലാണ് സർവീസ്. ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന് അന്തരീക്ഷ മലിനീകരണമില്ലെന്നതാണ് പ്രധാന സവിശേഷത. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിനിന്റെ പ്രവർത്തനം. 10 കോച്ചുകളടങ്ങുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അധിഷ്ഠിത ട്രെയിനാണിത്. രൂപകൽപ്പന പ്രകാരം ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ 110 കിലോമീറ്റർ ആണെങ്കിലും പരമാവധി 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കിരീടമണിഞ്ഞതാണ് കായികരംഗത്തെ പ്രധാന വാർത്ത. ചാമ്പ്യന്മാരായ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കിയാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. എക്സ്ട്രാ ടൈമിലെ 106-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസാണ് സ്പെയിനിന്റെ വിജയഗോൾ നേടിയത്. 2010 ശേഷം സ്പെയിനിന്റെ 2-ാമത്തെ പുരുഷ ലോകകപ്പ് കിരീടമാണിത്. ഇതോടെ ഒരേ സമയം പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ രാജ്യമെന്ന അപൂർവ നേട്ടവും സ്പെയിൻ സ്വന്തമാക്കി. ടൂർണമെന്റിൽ 8 ഗോളുകളുമായി ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കി. വെനിസ്വേല ഭൂകമ്പത്തിൽ മരണസംഖ്യ 5000 കടന്നു. ദുരന്തത്തിൽ 17,000 പേർക്കാണ് പരിക്കേറ്റത്. തലസ്ഥാനമായ കാരക്കാസിലടക്കം 107 താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 21,000-ലേറെ പേരുണ്ട്. ഇരട്ട ഭൂകമ്പങ്ങളുണ്ടായി. 3 ആഴ്ചകൾക്കിടെ

ത്തിലേറെ തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് അടിയന്തര മാനുഷിക സഹായങ്ങൾ എത്തിച്ച 28 രാജ്യങ്ങൾക്ക് വെനിസ്വേല നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 2000 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ തരംതിരിച്ച് താൽക്കാലിക ക്യാമ്പുകളിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു വരികയാണ്. UKയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആൻഡി ബർണം ചുമതലയേറ്റു. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് കെയർ സ്റ്റാർമർ രാജിവെച്ച പശ്ചാത്തലത്തിലാണ് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ കിങ് ചാൾസ് 3 ബർണാമിനെ ക്ഷണിച്ചത്. ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ ദേശീയ ഐക്യം കെട്ടിപ്പടുക്കാനും രാജ്യപുരോഗതിയിൽ വിശ്വാസമർപ്പിക്കാനും ആൻഡി ബർണം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.

രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഉദ്ഘാടനം കേവലം ഒരു ട്രെയിൻ സർവീസ് എന്നതിലുപരി സുസ്ഥിര ഗതാഗതത്തിലേക്ക് വലിയ ചുവടുവയ്പ്പാണ്. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയും ഊർജ്ജ സുരക്ഷയുടെയും വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ഇത്തരം സംരംഭങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച മാതൃകയാണ്. ഹൈഡ്രജൻ ഇലക്ട്രിക് ഗതാഗത മാർഗ്ഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ സുസ്ഥിര ഗതാഗത നയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് വാർത്താജാലകം ചർച്ച ചെയ്യുന്നത്. അതിഥിയായി നമുക്കൊപ്പം കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് പി.എം.

0: സുസ്ഥിര വികസനം ഒരു ആഗോള അനിവാര്യതയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത രംഗത്തെ സുസ്ഥിര സംരംഭങ്ങൾക്ക് പ്രാധാന്യമേറെയുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ സമീപനങ്ങളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. രാജ്യത്ത് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് തുടക്കമായത് ഈ മേഖലയിലെ വലിയ മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. ഗതാഗത രംഗത്തെ ഹൈഡ്രജൻ ഉപയോഗം ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയെ ആഗോള ഹൈഡ്രജൻ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം. സുസ്ഥിര ഗതാഗത മുന്നേറ്റത്തിൽ ഹൈഡ്രജന് വലിയ പങ്കുണ്ട്.
1: ഹൈഡ്രജൻ ബേസ് ചെയ്തുള്ള വാഹനങ്ങളിൽ ഹൈഡ്രജൻ ഗ്യാസിനെ കത്തിക്കുന്നതിന് പകരം അവയെ ഓക്സിജനുമായി റിയാക്ട് ചെയ്യിപ്പിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നടക്കുന്ന റിയാക്ഷന് പൊതുവെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്. ഇതിനുപയോഗിക്കുന്നത് ഫ്യുവൽ സെല്ലുകളാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ മോട്ടോറുകൾ റൺ ചെയ്യിപ്പിച്ച് അതുവഴി വാഹനത്തെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും സസ്റ്റൈനബിൾ ആൻഡ് സുസ്ഥിരവും എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോളിസിസ് ആണ്. ഹൈഡ്രജൻ ബേസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവ പുറന്തള്ളുന്നത് വാട്ടർ വേപ്പേഴ്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങൾ എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും.
0: ട്രെയിനുകൾക്കും പൊതുഗതാഗതത്തിനും അപ്പുറം ഹൈഡ്രജൻ സാധാരണക്കാരുടെ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. എളുപ്പത്തിലും താങ്ങാവുന്ന വിലയിലും ഹൈഡ്രജൻ ലഭ്യമാക്കാൻ സംഭരണത്തിലും സുരക്ഷയിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ട്. അതുകൊണ്ടുതന്നെ നിരത്തുകളിൽ വ്യാപകമായി ഹൈഡ്രജൻ ഉപയോഗിക്കുക എളുപ്പമല്ല. ആഗോള മാതൃകകൾ വിലയിരുത്തി സുസ്ഥിര ഗതാഗതത്തിൽ സാധ്യമായ തരത്തിൽ ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തുകയെന്നതാണ് നിലവിൽ സ്വീകരിക്കുന്ന നയം.
1: ഹൈഡ്രജൻ ഫ്യൂൽ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിലും അഫോർഡബിൾ ആയിട്ടും സേഫ് ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നും തന്നെ അതിന്റെ സ്റ്റോറേജ് സേഫ്റ്റി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇത് ഓൾറെഡി ഇപ്പം ഹൈഡ്രജൻ വെഹിക്കിൾസ് യൂസ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസ് ഓർ റൂൾസ് ഉണ്ട്, നമ്മളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. രണ്ടാമത്തത് ഹൈഡ്രജൻ ഫ്യൂലിന്റെ കോസ്റ്റ് കുറയ്ക്കുക. സേഫ്റ്റി അനദർ റീസൺ ആണ്. നമ്മൾ ഈ ഹൈഡ്രജന്റെ കോസ്റ്റ് അതെങ്ങനെ കുറയ്ക്കാന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. അതായത് വാട്ടറിനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ച് സ്പ്ലിറ്റ് ചെയ്യിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഫ്യൂൽ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണം. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് കിട്ടുന്നു? അത് ഒരു താപനിലയിൽ നിന്ന് വരുവാണെങ്കിൽ അത് അഗെയിൻ എൻവയറമെന്റൽ ഫ്രണ്ട്ലി മെത്തേഡ് അല്ല. അപ്പൊ നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിരിക്കണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ വിൻഡ് എനർജി, അല്ലെങ്കിൽ സോളാർ എനർജി, അല്ലെങ്കിൽ ഓഷ്യൻ എനർജി, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് എനർജി നമുക്ക് കിട്ടുവാണെങ്കിൽ ആ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ അതിന്റെ കോസ്റ്റ് നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിയർ ഫ്യൂച്ചറിൽ നമ്മുടെ റിസർച്ച് എല്ലാം ചെയ്യുന്നത് ഇതിന്റെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ വെച്ചാണ്.
0: സുസ്ഥിര ഗതാഗത രംഗത്ത് വലിയ വിപ്ലവം തീർത്ത മറ്റൊന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. സ്കൂട്ടറുകളും കാറുകളും മുതൽ ഇലക്ട്രിക് ബസ്സുകൾ വരെ ഇന്ന് നിരത്തുകളിൽ വ്യാപകമായി കാണാം. പെട്രോളിയം വാഹനങ്ങളെക്കാൾ പൊതുനിരത്തുകളിൽ മലിനീകരണം ഉണ്ടാക്കാത്ത ഇലക്ട്രിക് വാഹനങ്ങളെ രാജ്യം പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഉപയോക്താക്കൾ നേരിടുന്ന ചില ആശങ്കകളുണ്ട്. ചാർജിംഗ്, ലഭിക്കുന്ന ദൂരപരിധി തുടങ്ങിയവയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതോടെ ഇലക്ട്രിക്

0: ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുസ്ഥിര ഗതാഗതത്തിൽ വലിയ സംഭാവന നൽകാനാകുമെന്നതിൽ സംശയമില്ല.
1: ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു തരത്തിലുള്ള പൊലൂട്ടൻസും റിലീസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം നമ്മുടെ സാധാരണ പെട്രോളിയം വെഹിക്കിൾസിനെക്കാട്ടിയും കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മേജർ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയുടെ ക്വാളിറ്റി ആൻഡ് ലൈഫ്. അപ്പം ബാറ്ററി ക്വാളിറ്റി ആൻഡ് ലൈഫ് ഡിപ്പെൻഡ്സ് അതിൻ്റെ ഏത് കമ്പനിയുടെ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് മെയിൻലി അവരെത്രത്തോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ബാറ്ററി ഉണ്ടാക്കാൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സോ പിന്നെ നമ്മളിതിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായതുകൊണ്ടും അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് നിയർ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ബാറ്ററീസ് വരും, വെഹിക്കിൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കൺസേൺ വേണ്ട. കൂടുതൽ വാഹനങ്ങൾ EV വെഹിക്കിൾസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടും. സോ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാക്കിയുള്ളവർക്ക്. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനില, അതായത് നമ്മുടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ബാറ്ററി പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഉണ്ട്.
0: ഇലക്ട്രിക് വാഹനങ്ങളും ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയുമെല്ലാം പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ മാതൃക തീർക്കുമ്പോഴും അവയ്ക്കാവശ്യമായ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സുകൾ എത്രത്തോളം പരിസ്ഥിതി സൗഹൃദമാണെന്നത് വിലയിരുത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇന്ന് സുസ്ഥിര ഗതാഗതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ സംസ്കരണവും പുനരുപയോഗവും സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ബാറ്ററികളുടെ പുനരുപയോഗ സാധ്യതകൾ ഉറപ്പാക്കേണ്ടത് ദീർഘകാല സുസ്ഥിര ഭാവിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനമാണ്.
1: നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിസിറ്റിയും ഒരു റിന്യൂവബിൾ റിസോഴ്സിൽ നിന്ന് തന്നെ വരണം എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഇലക്ട്രിസിറ്റിക്കുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. EVയുടെ ഒരു വേറൊരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി. അപ്പം ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നതും പൊതുവേ നമ്മൾ പറയുന്ന ഒരു 8 years, ഒരു 10 years ഒക്കെയാണ് ബാറ്ററിയുടെ ലൈഫ് ടൈം പറയുന്നത്. അപ്പം ആഫ്റ്റർ 10 years ഒക്കെ ഈ ബാറ്ററിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഈ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പോഴത്തെ മിക്ക ബാറ്ററികളിലുള്ള ലിഥിയം ആയാലും കൊബാൾട്ട് ആയാലും പല മെറ്റീരിയൽസും കുറച്ച് ടോക്സിക് ആണ്. ഇത് എങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണ്. അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നതാണ് ഇപ്പം റീസൈക്ലിംഗ്, ബാറ്ററി റീസൈക്ലിംഗ് പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇപ്പം ബാറ്ററി റീസൈക്ലിംഗ് അല്ലെങ്കിൽ പുതിയ ബാറ്ററി മെറ്റീരിയൽസ്, കുറച്ച് ലെസ് ടോക്സിക് ആയിട്ടുള്ള ബാറ്ററി മെറ്റീരിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്, അതിൽ R&D വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്.
0: സുസ്ഥിര ഗതാഗതത്തിന് ഇന്ത്യ സ്വീകരിച്ച മറ്റൊരു സുപ്രധാന നടപടിയാണ് എഥനോൾ മിശ്രണം. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് കൈക്കൊണ്ട നടപടിയിൽ ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക നിലവിലുണ്ടെങ്കിലും ഇതിന് ആഗോള മാതൃകകൾ നിരവധിയുണ്ട്. കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ വ്യാപകമായി ഇന്ധനത്തിൽ കലർത്തുന്നത് കാർഷിക മേഖലയ്ക്കും വലിയ പിന്തുണയേകുമെന്നാണ് വിലയിരുത്തുന്നത്.
1: എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന് പറഞ്ഞാൽ സാധാരണ പെട്രോളിൽ ഒരു നിശ്ചിത അളവിൽ എഥനോൾ ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. ഇത് അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ പല രാജ്യങ്ങളും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഥനോൾ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പെട്രോളിന്റെ കൺസംപ്ഷൻ കുറയ്ക്കുകയാണ്. അതിന്റെ ഉപയോഗം കുറയുന്നതിലോടുകൂടി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവും കുറയ്ക്കാൻ പറ്റുന്നതാണ്. ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന മൂലം വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിനുകളുടെ പെർഫോമൻസ് കുറയുമോ എന്നീ സംശയങ്ങൾ പലർക്കും ഉണ്ട്. ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന്, ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല മോഡേൺ വെഹിക്കിൾസും E20 കമ്പാറ്റബിൾ ആണ്. കമ്പനി അതിനുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. അതായത് ഇത്തരം വാഹനങ്ങളിൽ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കുന്നതല്ല.
0: ഫോസിൽ ഇന്ധനങ്ങളുടെ മലിനീകരണം കുറയ്ക്കാനും സുസ്ഥിര ഗതാഗതം ഉറപ്പാക്കാനും ബദൽ ഇന്ധനങ്ങളും ഗതാഗത മാർഗങ്ങളും മാത്രം പരിഹാരമാകില്ല. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയും ഗ്രാമനഗര മേഖലകളിൽ ഒരുപോലെ സുസ്ഥിര സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും വേണം. ഹരിത ഗതാഗതവുമായി ബന്ധപ്പെട്ട ദീർഘകാല നയങ്ങൾ ആവിഷ്കരിക്കേണ്ടതും പ്രധാനമാണ്. സമ്പൂർണ്ണ സുസ്ഥിര ഗതാഗതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കേണ്ടത് ഭാവി തലമുറയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: നഗരങ്ങളായാലും ഗ്രാമങ്ങളായാലും അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ മെത്തേഡ് എന്താണോ യൂസ് ചെയ്യേണ്ട മെത്തേഡ് അത് ഉപയോഗിച്ച് വേണം സുസ്ഥിര ഗതാഗതം നടപ്പാക്കേണ്ടത്. ഇതേ സമയം തന്നെ നമ്മൾ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് വാഹനങ്ങളിൽ നിന്നും EV അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങളിലോട്ടുള്ള മാറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്ന എനർജിയുടെ സോഴ്സാണ്. പിന്നെ അതേപോലെ തന്നെയാണ് പൊതുഗതാഗതം. സ്വന്തം കാർ എടുത്തു പോകും എന്നുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുക. അങ്ങനെ സ്വന്തം വാഹനം എടുത്തു പോകുമ്പോൾ, എല്ലാവരും സ്വന്തം വാഹനം എടുത്തു പോകുമ്പോഴാണ് നമ്മുടെ ട്രാഫിക് ജാം വരുന്നത്, പൊല്യൂഷൻ കൂടുന്നത്, ആക്സിഡൻറ്റ്സ് കൂടുന്നത്. നേരെ മറിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പല കൺട്രീസും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രോങ് ആയാൽ ആളുകൾ കൂടുതൽ മാസായി ഒരുപാട് പേര് ഒരുമിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ വരുന്ന പൊല്യൂഷനും ഫ്യൂൽ കൺസംപ്ഷനും വളരെ കുറയ്ക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്ലീൻ പവർ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ ക്ലീൻ സോഴ്സിൽ നിന്നുണ്ട്.

സുസ്ഥിര ഗതാഗതത്തിൽ രാജ്യം മാതൃകാപരമായ ചുവടുവയ്പ്പുകൾ നടത്തുമ്പോഴും കേവലം പുതിയ വാഹനങ്ങളോ ഇന്ധനങ്ങളോ അവതരിപ്പിക്കുന്നതിലൂടെ മാത്രം സുസ്ഥിര വികസനം സാധ്യമാകില്ലെന്നത് വസ്തുതയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഊർജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണിത്. ഗവൺമെന്റും വ്യവസായ സ്ഥാപനങ്ങളും ഗവേഷകരും പൊതുജനങ്ങളുമെല്ലാം ഇതിനായി കൈകോർക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ഊർജ സുരക്ഷയും പൊതുജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന സുസ്ഥിര ഗതാഗതം ഭാവിയുടെ

0: വാർത്താ ജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഞ്ജിത് പി എം. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം നിമിഷ ജി, വി കെ സുരേഷ്, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് റിനിത രജീഷ്. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യം നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: faccio poi. കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
1: അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആരാന്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ ഭാവന പാടിയ ഗാനം. രചന കെ മനോജ്, സംഗീതം കെ ഉദയഭാനു.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ

0: ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ് Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറ് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർവോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാവുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് എന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരവ്,

0: അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സാ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡീ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ള അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലുമെത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി

വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ

0: കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. സ്കോപ്ജയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇരു രാജ്യങ്ങളിലെയും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ദീർഘകാല പങ്കാളിത്തം സ്ഥാപിക്കാനും അവർ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ നോർത്ത് മാസിഡോണിയൻ സന്ദർശനമാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശന വേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വര ശിവക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങൾ, തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. സ്ഥിരത, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നിവ എന്ന പ്രമേയത്തിലൂടെ ആഗോള ആരോഗ്യ മുൻഗണനകളിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് യോഗത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സരീല ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ പറഞ്ഞു. ഫിലിപ്പൈൻസിലെ മനീലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജം, ഭക്ഷണം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ നിസ്സാരമായി കാണാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ആസിയാനും ഭാവി സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരാണെന്നും അതിനാൽ വെല്ലുവിളികൾ നേരിടുന്നതിനൊപ്പം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം July 1 രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. ഇതിൽ 32,68,00,000 അക്കൗണ്ടുകളും സ്ത്രീകളുടെ പേരിലാണെന്നും ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലായി 45,62,00,000 അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുത പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും ജനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. പാർലമെന്റ് വർഷകാല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി T.Siddiq പറഞ്ഞു. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനറൽ കൗൺസിൽ അംഗവും MLA സനീഷ് കുമാർ ജോസഫ് K.Agri ടെക് ലോഞ്ച് പാഡ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഹരിനന്ദ് അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി

സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അധ്യക്ഷനാവും. ഉച്ച കഴിഞ്ഞ് സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. നാളെ സർവകലാശാല ഓഫീസുകളിലെ സേവനങ്ങളിൽ കാലതാമസമുണ്ടാകുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ CD സെബാസ്റ്റ്യൻ അറിയിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 August സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59 വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. 2026 January 1 അതിനു മുമ്പോ 18 തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. 19 August അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. യുക്രൈൻ തീരത്തിൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ടി സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന ഗവൺമെന്റും നോർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. രാവിലെ 8:00 to 10:00 ഇടയിൽ വൈകിട്ട് 4:00 to 7:00 ഇടയിലും 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി പ്രതിദിനം 8 ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയ വ്ളോഗർ ഉൾപ്പെടെ 4 വനം വകുപ്പ് കേസെടുത്തു. ഈ 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ് കേസ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതായും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തതായും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് ഉന്നതി ഹുഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. ഇന്നലെ ഇന്ത്യയുടെ HS പ്രണോയ് ആദ്യ റൗണ്ടിൽ പുറത്തായി. പത്തനംതിട്ടയിൽ 3 ഷോക്കേറ്റ് മരിച്ചു. റാന്നി വയലത്തല ലക്ഷ്യം വീട് ഉന്നതിൽ അവന്തികയാണ് ഷോക്കേറ്റ് മരിച്ചത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോക്കേറ്റത്. മാംഗ്ലൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറുണ്ടായി. കണ്ണൂരിനും സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു കല്ലേറ്. കോച്ചിന്റെ ചില്ലുകൾ തകർന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. റെയിൽവേ പോലീസും RPFഉം അന്വേഷണം തുടങ്ങി. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 നാളെ ഉച്ചയ്ക്ക് 2 കണ്ണൂർ കിളിയന്തിറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. സംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച രാവിലെ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പാംപ്ലാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. സഹസ്രകലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യ നിറപുത്തരി പൂജ നടത്തും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ.
1: നമസ്കാര്, ആകാശവാണി സമാചാർ കെ സാത്ത് മേ പ്രിയങ്ക അരുണ. संसद के दोनों सदनों की कार्यवाही नीट परीक्षा पेपर लीक मामले सहित विभिन्न मुद्दों पर विपक्ष के विरोध के बाद दोपहर 12 बजे तक के लिए स्थगित कर दी गई है. लोकसभा की कार्यवाही

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.

0: Volkswagen Virtus Nana Varshigam Akrushikigan.
1: Volkswagen Virtus Nodapum 1.3 lakhs rupa vera vilamadikina Pratika Adugulingalum.
0: Phoenix Volkswagen Showroom Sandarshiku.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
4: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
5: റീഗൽ ജുവലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്

എവർഗ്രീൻ ഡ്യുവറ്റ്സ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷകരി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹുഡയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം.

0: ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് സഭാ നടപടികൾ 2 വരെ നിർത്തിവച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായി. ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. ഗവൺമെന്റ് ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിൽ ഒന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി വി ഡി സതീശൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ അമുസ്ലീങ്ങളുടെ നിയമനം LDF ഗവൺമെന്റ് സമ്മതിച്ചതാണെന്നും പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ അമുസ്ലീങ്ങളെ നിയമിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ UDF ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വഖഫ് വിഷയത്തിൽ വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. PM വിഷയത്തിൽ മന്ത്രിതല സമിതിയെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നൽകുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1,000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 25 വർഷത്തെ കരാർ LDF ഗവൺമെന്റ് റദ്ദാക്കിയതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. AdGP MR അജിത്കുമാറിനെതിരായ നടപടി റിപ്പോർട്ട് DGPയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
0: ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിന് അതിർത്തിയിലെ സമാധാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ബഹുമാനം, താൽപര്യം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധത്തിന് ഏഷ്യയിലും ലോകത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസാ നിയമങ്ങളിലെ ഇളവുകൾ, കൈലാസ മാനസരോവർ യാത്രയുടെ അതിർത്തി വ്യാപാരത്തിന്റെ പുനരാരംഭം തുടങ്ങിയ സമീപകാല തീരുമാനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെയും ധാരണയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രകാരം July 1 രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു. ഗവർണർ ഓം പ്രകാശ് മാഥൂറും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്കോലയും അപകടസ്ഥലം സന്ദർശിച്ചു. കോട്ടയം സ്വദേശി അനീഷ് മോഹനും കാണാതായവരിൽ ഉൾപ്പെടും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്താൻ കിലയുമായി കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവനും

0: കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസുമാണ് ഒപ്പുവച്ചത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യനഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരങ്ങൾക്കിറങ്ങും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാഴകൃഷിക്കും കശുമാവിൻ കൃഷിക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 ആഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട എന്നിവയാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് എന്ന പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 ഓഗസ്റ്റ് സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59-ാം വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വഖഫ് വിഷയത്തിൽ UDF ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിലെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്
6: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതെ

0: ായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी मान्य सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് രണ്ടാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർബാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ രണ്ടാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചെയിൻ സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ

0: ഓപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
2: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിച്ചു.

മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീംകോടതിയിലെ സ്റ്റാൻഡിംഗ് കോൺസലായി MR അഭിലാഷിനെ നിയമിച്ചു. നിലവിലെ കോൺസൽ MR രമേഷ് ബാബു ഡൽഹി ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റായി നിയമിതനായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനി കില നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും കരാറിൽ ഒപ്പുവച്ചു. കൊല്ലം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ തൃക്കരുവ പഞ്ചായത്തിലെ വാർഡുകളിൽ DMO പരിശോധനയിൽ കുഴൽ കിണറുകളിലെ വെള്ളത്തിൽ കോളിഫോം ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചിയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി യാത്രക്കാരെ കയറ്റിയ സംഭവത്തിൽ 36 വാഹനങ്ങൾക്കെതിരെ നടപടി. എറണാകുളം, കാക്കനാട്, കളമശ്ശേരി ഇൻഫോപാർക്ക് മേഖലകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് അനധികൃത സർവീസിന് പിടിവീണത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഉച്ച 2 മണിവരെ നിർത്തിവച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ സമയമാണ്, നമ്മൾ ഒരുമിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഒക്കെയായി നമുക്ക് ഒരുമിക്കാം. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400024440. 9400224440 ഇതാണ് നമ്പർ. ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനത്തോടെ പരിപാടി തുടങ്ങാം. പി കെ ഗോപിയുടെ രചന, സംഗീതം മരകതമണി.

0: ഹലോ, നമസ്കാരം ബിന്ദു.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം,
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: സ്വാഗതം.
0: കുറച്ച് ഹായികളായി കാണുന്നു, വിളിക്കാൻ പറ്റിയില്ല, എപ്പോഴാ പറ്റിയുള്ളൂ.
1: അതെ അതെ, മുമ്പ് എനിക്ക് കിട്ടലുണ്ട്.
0: ആ ഇപ്പൊ കുറെ ആയിട്ടില്ല.
1: ഇപ്പൊ കുറച്ചായിട്ട് കിട്ടലില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ
1: വെറുതെ ആയിട്ടതേ ഉള്ളു, അപ്പൊ തന്നെ വന്നു.
0: ആ അതെ, നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവരെ നമ്മള് പെട്ടെന്ന് അവരുടെ ഒരു ഹായ് കാണുമ്പോ തന്നെ നമുക്കറിയാലോ, ഇത് കുറെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന്. എല്ലാരും അങ്ങനെ തന്നെ അല്ലേ?
1: അതെ അതെ.
0: എവിടെയാ ഇത് സ്ഥലം? എവിടെയാ സ്ഥലം? ഹലോ ബിന്ദു.
1: ഹലോ,
0: ആ എവിടെയാ ബിന്ദുവിന്റെ സ്ഥലം? എവിടെയാ?
1: കാരപ്പറമ്പ് ഹോമിയോ കോളേജിന്റെ അടുത്ത്.
0: ആ ഹാ ഹാ ഹാ ഹാ. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: വിശേഷങ്ങളെ സുഖമായിട്ട് പോകുന്നു.
0: വീട്ടിലെ
1: ഞങ്ങള് രാവിലെ തൊട്ട് വെക്കുന്നതാണ്, പാട്ട് വെക്കുന്നതാണ്. എല്ലാം കേൾക്കും, രാവിലെ മുതലേ വെക്കും. ഇവിടെ അമ്മ ഉണ്ട്, അമ്മയ്ക്ക് വയ്യാത്തതാണ്. അപ്പൊ അമ്മ അങ്ങനെ ഇത് കുളിച്ചു കഴിഞ്ഞ അവിടെ ഇരുത്തുമ്പോ ഇത് വെച്ച് കൊടുക്കും. പിന്നെ രാത്രി കിടക്കുന്നവരെ ഉണ്ടാവും ഫുൾ ടൈം.
0: അമ്മയ്ക്ക് ഒരു കൂട്ടുകൂടിയാണ് റിയൽ എഫ് എം അല്ലേ?
1: മുതിർന്നവർക്ക്
0: പ്രത്യേകിച്ചും നമുക്ക് ഇതുപോലെ ഒരു ഒരു കൂട്ടുകാരൻ ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് മുഴുവൻ സമയവും ഒരാളൊപ്പം ഇരിക്കാൻ കഴിയില്ലല്ലോ.
1: അതെ.
0: മക്കളൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടോ?
1: പേരക്കുട്ടികൾ രണ്ടാളുണ്ട്.
0: ആ
1: വസുദേവ്, ഹർഷവർ.
0: ാണോ പഠിക്കുന്നത് അതോ പുറത്താണോ?
1: മക്കള് പേരക്കുട്ടികൾ ചെറുതാ, ഒന്നര വയസ്സ് ഒരാൾക്ക്, ഒരാൾക്ക് നാലര
0: വയസ്സ്.
1: എൽ കെ ജി പോകുന്നുണ്ട്.
0: ഓഹോ, അപ്പൊ അവരുടെ വിശേഷങ്ങളും കളിചിരികളും ഒക്കെയാണ് നമ്മളെ കുറച്ചുകൂടി സജീവാക്കുന്നത് അല്ലേ?
1: നല്ല രസമാണ്. അധികം വരും, ആഴ്ചയില് രണ്ടു ദിവസങ്ങളും ഇവിടെ കൂടെ ഉണ്ടാവും.
0: ആ ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായി പോകട്ടെ. അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ, പ്രത്യേകിച്ച് അമ്മയോട് പറയൂ. എന്താ അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് ശാരദ.
0: ആ അപ്പൊ അമ്മയോട് പറയൂ കേട്ടോ, നമുക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് മാടമ്പീല പാട്ടല്ലേ വേണ്ടല്ലേ?
1: മാടമ്പീല അമ്മ മഴക്കാർ.
0: ശരി, കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓ താങ്ക് യു, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ വാട്സപ്പിലൂടെ ഒരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാം, സംസാരിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: കാരപ്പറമ്പിൽ നിന്ന് റീന.
1: അതെ സാർ.
0: റീന, പ്ലീസ് കോൾ മീ. എന്നൊക്കെ പല വട്ടമായി പറയുന്നു.
1: കൊറേ ആയി സാർ ട്രൈ ചെയ്യുന്നത്.
0: പക്ഷെ ഇപ്പോഴാണ് കിട്ടുന്നത്.
1: ചേച്ചിക്ക് ചേച്ചിക്ക് കിട്ടാറുണ്ട്.
0: എന്താ ചേച്ചിയുടെ പേര്?
1: ചെലപ്പോ റീജ കുന്നമംഗലം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്
0: ചേച്ചി.
1: ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതില് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാറുണ്ട്.
0: ചേച്ചിയുടെ ഒരു ഭാഗ്യം നമുക്ക് അനിയത്തിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു.
1: ഞാൻ എപ്പോഴും പറയും ചേച്ചി എനിക്ക് എന്താ കിട്ടാത്തത്, മോളെ ട്രൈ ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ ഹായ് ഇട് ഹായ് ഇട് ഇങ്ങനെ പറയും.
0: അപ്പൊ ഈ ഹായ് ഇടുന്നോണ്ട് ഒരു ഗുണം എന്താ വെച്ചാലേ, നമുക്ക് ഫോണിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് കഷ്ടപ്പെടണ്ട. നമുക്കൊരു മെസ്സേജ് ഇട്ടാലേ നമ്മൾ കാണും. അപ്പൊ തീർച്ചയായും എപ്പോഴെങ്കിലും വിളിച്ച് തിരിച്ചു വിളിക്കുമല്ലോ.
1: പ്രതീക്ഷയിലായിരുന്നു സാർ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയന്ന്. അപ്പൊ ഒന്ന് സാറ് വിളിച്ചപ്പോ നേരത്തെ ഒരു ചേച്ചീനെ വിളിച്ചില്ലേ
0: കോളേജിലെ,
1: അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കാ സാർ അയ്യോ എന്നെ ഒന്ന് വിളിക്ക.
0: കാരപ്പറമ്പ് വഴി വണ്ടി വരുന്നുണ്ടല്ലോ അല്ലേ? എവിടെ ഒന്നും ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൂടെ കേറായിരുന്നു. അതെ, അപ്പൊ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വേറൊക്കെ സുഖമായിട്ടിരിക്കുന്നു സാർ.
0: നന്നായിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ തന്നെയാണോ?
1: ഇപ്പൊ വീട്ടില്.
0: ജോലിക്ക് പോകണ്ടോ?
1: ജോലിക്കൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. വീട്ടില് പിന്നെ രണ്ടു കുട്ടികളാണ്, മൂത്ത മോള് പുറത്താ പഠിക്കുന്നത്, പിന്നെ ചെറിയ മോള് ഇവിടെ കേന്ദ്രീയ വിദ്യാലയ. അപ്പൊ വീട്ടിൽ ആളില്ലാത്ത പ്രശ്നം കാരണം ജോലിക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. മുമ്പ് കല്യാണത്തിന് മുമ്പൊക്കെ
0: ജോലി ഉണ്ടായിരുന്നു. അപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഹസ്ബൻഡിന്റെ കൂടെ ഒക്കെ പോയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട്
0: എവിടെ സർവീസസിലാണോ?
1: അവര് അല്ല, ആർമിയിൽ നിന്ന് പോകുന്നതിന് ശേഷം റെയിൽവേലാ.
0: ഓക്കെ ഓക്കെ. അപ്പൊ സർവീസിൽ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്കൊക്കെ പോയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അടുത്ത് എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ?
1: ഹസ്ബൻഡ് പേര് പുഷ്പരാജ്.
0: മക്കളുടെയോ?
1: മക്കള് നൈസ രാജ്, പ്രിയ രാജ്. പിന്നെ സാർ എന്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിട്ട്, അമ്മക്ക്, ഏട്ടന്മാർക്ക്, ചേച്ചിമാർക്ക്, പിന്നെ കുറെ ഫ്രണ്ട്സുകളുണ്ട് എല്ലാവർക്കും വേണ്ടിട്ടും.
0: എല്ലാവരും കുന്നമംഗലം ബെൽറ്റ് ആണ്. എവിടെയാണോ വീട്?
1: കുന്നമംഗലത്തൊക്കെ കുറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്.
0: അതെ, അവര് സകലരും എന്തായാലും ഒരുപാട് പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാവരുടെയും എല്ലാവരോടും റീനയുടെ ഈ സമർപ്പണം എല്ലാരും കേൾക്കുന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പും ഉണ്ട് സാർ, ഓർമ്മത്തണലിൽ നിന്ന്, എയുപിന്റെ ഗ്രൂപ്പാ. അതിലെല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ വി എക്സ് എസിന്റെ ഒരു ഗ്രൂപ്പും.
0: മൊത്തത്തിൽ സജീവമാണ്. എയുപി ഗ്രൂപ്പ്, വി എച്ച് എസ് സി ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ബ്രദേഴ്സ്, സഹോദരങ്ങളുടെ ഗ്രൂപ്പ്,
1: കുറെ ഗ്രൂപ്പ് ഉണ്ട്.
0: ഇതൊക്കെ തുറന്നു നോക്കുമ്പോഴേക്കും ഏതാണ്ട് വൈകുന്നേരമാവും.
1: അവരൊക്കെ കേട്ടോളൂ,
0: ആയിക്കോട്ടെ.
1: അല്ല,
0: സന്തോഷം സന്തോഷം. ഇതൊക്കെ നമ്മളെ ഈ ഗ്രൂപ്പുകൾ തന്നെ നമുക്കൊരു പരസ്പരം ഇതുപോലെ സ്നേഹം പങ്കിടാനും നമ്മുടെ

0: ഊർജം പുതുക്കാനൊക്കെ ഉള്ളതല്ലേ.
1: സാറോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം.
0: ഞങ്ങൾക്ക് റീനോട് സംസാരിക്കാൻ പറ്റിയത് അതുപോലെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ
1: സാർ, ഓക്കെ,
0: താങ്ക് യു, താങ്ക് യു. ജീവിതത്തിലെ എൻ മാനസം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്താണ് ഷാജു വിശേഷങ്ങൾ? മൂർക്കനാടൊക്കെ
1: നല്ല വിശേഷം, നല്ല
0: അന്തരീക.
1: വെയിലാണ്.
0: ഓ, ജോലിയിലാണോ?
1: നല്ല വെയിലാണ്.
0: വെയിലാണ്. അപ്പൊ ഇന്ന് ഒരു 10 മണിയാകുമ്പോ നല്ല മഴയായിരുന്നില്ലേ?
1: അതെ അതെ, രാവിലെ ഉള്ള മഴയുള്ളൂ.
0: ആ, പിന്നെ വെയിലാണ്.
1: അതെ.
0: വേറെ എന്തെങ്കിലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ ഞാൻ പറഞ്ഞ മഴ അതുകൊണ്ട് ഉദ്ദേശിക്കല്ല, വെള്ളം പോരാ, തികയാതെ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ?
1: ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അറിയണം.
0: ഡാമിലില്ലാത്ത പ്രശ്നം കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ.
0: അത് പരിഹരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്വസ്ഥത ഉണ്ടാവും. പക്ഷെ ഇത്തവണ കാണുന്നു തോന്നുന്നില്ല അല്ലേ? അതിന്റെ ഒരു പീക്ക് സീസണിലൊക്കെ മഴയില്ലാതെ പോവാണ്. ഇനി എപ്പോഴാ പെയ്യാന്നറിയില്ല. അതെ, ഇപ്പം നമ്മളിപ്പോ തന്നെ പവർ കട്ട് പോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അലയുന്നുണ്ട്. ഓക്കെ, എന്താ ഷാജുവിന്റെ പരിപാടികൾ?
1: എഞ്ചിനീയറിംഗ്
0: കമ്പനിയാ? ആ, അതിലെന്താ നിങ്ങളെ വർക്ക്? എന്താ?
1: ഞങ്ങള് പെയിന്റിങ് പോളിഷ്.
0: ആ, ഇന്റീരിയറിന്റെ? ആ, ഞാൻ എഞ്ചിനീയറിംഗ് എന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് വീടുകളുടെയും ഒക്കെ ഒന്നിച്ച് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ. പലതും മെഷീനാണല്ലോ കൂടുതലും അല്ലേ? പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാത്തിനും മറ്റേ സ്പ്രേ മെഷീൻസ് ഒക്കെ ആണ് തോന്നുന്നു കൂടുതലും അല്ലേ? അങ്ങനെയാണോ നിങ്ങളൊക്കെ, അതോ ഹാൻഡാണോ?
1: വലിയ വർക്കുകളൊക്കെയാണ് വരുന്നത്.
0: ആ, അപ്പൊ അത് നമ്മള് മെക്കനൈസ് ചെയ്തില്ലെങ്കിൽ പണിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ടീം കമ്പനിക്ക് വേണ്ടി, നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടിയായിരിക്കും പാട്ട്?
1: അതെ, ഇവിടെ ഒരു 10-15 വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഓ, അതെയാ. അതൊരു നിങ്ങൾക്കൊരു വർക്കിംഗ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടോ?
1: ആ, വർക്ക്ഷോപ്പ് ആണ്.
0: ആ, അപ്പൊ നമ്മള് പെയിന്റ് ഒക്കെ അവിടെ ചെയ്ത് കൊണ്ടുപോകും അല്ലേ?
1: അതെ, എല്ലാ വർക്കും ഇവിടുന്ന് കഴിഞ്ഞിട്ട്
0: ഫിനിഷ് ചെയ്ത് കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യും അങ്ങനെ അല്ലേ? നമുക്ക് വീടിന്റെ ആണോ അതോ മറ്റു വലിയ വേറെ എന്തെങ്കിലും സ്ട്രക്ചറിന്റെ ആണോ എന്താ ഉദ്ദേശിച്ച് ചെയ്യാറ്? എല്ലാം ചെയ്യോ?
1: വീട് ഓഫീസുകളും ഒക്കെ ഉണ്ട്.
0: ആ, അവര് വേണ്ടുന്ന. അപ്പൊ അവിടുത്തെ ഈ സ്ട്രക്ചറൽ പെയിന്റിംഗ് ഒക്കെ നിങ്ങൾ അവിടെ പോയി ചെയ്ത് കൊടുക്കുമോ അതോ ഇന്റീരിയർ മാത്രമേ ഉള്ളോ?
1: അല്ല, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്.
0: ഓക്കെ.
1: എല്ലാത്തിനും സർപ്രൈസ്.

0: സെപ്പറേറ്റ് പണിക്കാർ പറഞ്ഞു.
1: ആ ടീം ടീമായിട്ടുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങളെ ടീം ഉഷാറായി നടക്കട്ടെ കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ട പാട്ട് ഭരതത്തിലെ രാമകഥ ഗാനലയം.
0: അതെ.
1: ഓക്കെ, അപ്പൊ ടീമിലെ എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയും. പലരും കേൾക്കുന്നുണ്ടാവുന്ന ആയിരിക്കുന്നു. ആയിക്കോട്ടെ, കമ്പനിക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, പാട്ട് കേൾക്കാം കേട്ടോ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം ആചാര.
1: ഹലോ സാർ, നമസ്കാരം.
0: ഇത് എവിടെയാ സ്ഥലം?
1: ഇത് പേരാമ്പ്ര ചെമ്പ്ര.
0: ചെമ്പ്രയോ? ആ ഹാ ഹാ, എന്തൊക്കെയാണ്?
1: പേരാമ്പ്ര അടുത്തേ.
0: അതെ അതെ, മനസ്സിലായി.

0: വേറെ കുറച്ചധികം കാലം കാത്തിരുന്നു തോന്നുന്നുല്ലേ.
1: കുറേയായി ഞാൻ മെസ്സേജ് എനിക്ക് കിട്ടാറുണ്ട് മുമ്പിലൊക്കെ. മുമ്പൊക്കെ തത്സമയ ഫോണിൽ പരിപാടിയിലൊക്കെ
0: അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പൊ കുറെയല്ലോ പരിപാടികൾ തുടങ്ങിയിട്ട്.
1: ഞാനെല്ലാം കേട്ടു റേഡിയാണ് ഏറ്റവും അടുത്ത് അല്ല റേഡിയം എപ്പോ ഉണ്ടാവും അന്നേരമൊക്കെ എല്ലാ പരിപാടിയും കേൾക്കും.
0: അന്നേരം
1: ഞാൻ പിന്നെ ഒരു മെസ്സേജ് അങ്ങ്
0: ഇട്ടു പോയ വൈക്ക് ഒരു മെസ്സേജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: അംഗീകാരം ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കരുതി. നിങ്ങളോടൊക്കെ സംസാരിച്ചതൊക്കെ പറഞ്ഞാൽ നേരിട്ട് വരാനും കാണാനൊന്നും പറ്റില്ല.
0: അതെ, അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ പരിചയം ഇങ്ങനെയാണ് നമ്മള് നിലനിർത്തുന്നത് അല്ലേ.
1: റേഡിയോ നല്ലൊരു മാധ്യമമാണല്ലോ.
0: ഉറപ്പായിട്ടും
1: അധികം വീട്ടിലൊന്നില്ല. ചെറുപ്പത്തിലേ എന്റെ ഉമ്മ അടക്കം റേഡിയോ കേൾക്കുന്ന.
0: മുതിർന്ന ആളാണോ?
1: ഓ,
0: പ്രായമുള്ള ആളാണോ? പ്രായമുള്ള ആളാണോ ചോദിക്ക? പ്രായം ചോദിക്കാൻ പാടില്ലെങ്കിലും എന്തായാലും വീട്ടിലെ മുംബൈയിലുള്ള ഒരു ശീലം നമ്മൾ തുടരുന്നു. അത് നമുക്കൊരു സന്തോഷം നൽകുന്നു അല്ലേ. അദ്ദേഹം നമ്മളെ നടുവണ്ണൂരല്ലേ അല്ലേ അദ്ദേഹത്തിന്റെ വീട്.
1: അതെ, അയാളെ
0: അവിടെ അറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കുറെ കാലമായിട്ട് റേഡിയോനെ പിന്തുടരുന്ന ഒരാളാണ്. ഓക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടോ അതോ തനിയെ നോക്കുവോ? ഫാമോ? എന്തിന്റെ? ആ, പശുക്കളുടെയോ?
1: അല്ല, ചെടി.
0: ആ, ചെടികളുടെ. ആ ആ ആ, തൈകള്, തൈകളുടെ. ഓക്കെ. ആ, അതെ. ആ, അതെ. അപ്പൊ അതില് അപ്പൊ അത്യാവശ്യം ജോലിക്കാരും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കുമല്ലോ.
1: പിന്നെ മാഷിന്റെ
0: അവർക്കൊക്കെ ചെടികൾക്കും കോഴികൾക്കും ജോലിക്കാർക്കും എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് റേഡിയോയും കൂടെ ഉണ്ട്. അതെ അല്ലേ. ഏതാ ബ്രീഡ്? ഏതാ? അല്ല, നായ ഏതാ ബ്രീഡ് എന്ന് വെക്കാം. മനസ്സിലായി മനസ്സിലായി. അത് കുറച്ചൊരു ഫെറോഷ്യസ് ടൈപ്പാ. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചതല്ലോ കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഒരു ചിത്രം ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അതിൽ നമ്മുടെ ഒരു പൈതൃകത്തെ കുറിച്ചൊരു സൂചനയും കിട്ടി. സന്തോഷം ഇങ്ങനെ കാത്തിരുന്നതിലും വിളിച്ചതിലും സംസാരിച്ചതിലും. മൃഗയിലെ പാട്ടല്ലേ വേണ്ടത് അല്ലേ? ആ, അപ്പൊ മാഷോടും അവിടെയുള്ള ജോലിക്കാരോടും നമ്മളെ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. അതെ അല്ലേ. എന്താ മാഷ്ടെ പേരെന്താ? ആ, അതെ മാഷ്ടെ പേരെന്താ? ആ, അപ്പൊ അബ്ദുള്ള മാഷോട് പ്രത്യേക സ്നേഹാന്വേഷണം. ഓക്കെ, എന്നാ പാട്ട് കേൾക്കാം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരമുണ്ട് സാർ.
0: ആ, ഇതാരാണ്? കുറെ കാലമായി കാത്തിരുന്നിട്ട് വിളിക്കൂ എന്ന് ആവശ്യപ്പെട്ടോണ്ടിരിക്കണ്ടായിരുന്നല്ലോ. ആരാണ്?
1: അതെ അതെ, ഭാഗ്യലക്ഷ്മിയാണ്.
0: എവിടെയാ സ്ഥലം?
1: സ്ഥലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത്, കോമരപ്പള്ളി എന്ന സ്ഥലത്ത്.
0: ആ ഹാ ഹാ, ഭാഗ്യലക്ഷ്മി കുറെ കാലമായി കാത്തു നിൽക്കുന്നു എന്നിങ്ങനെ കാണുന്നുണ്ട്.
1: ഇന്നലെ വിളിച്ചു, ഇന്നലെ കട്ടായി.
0: അതെയല്ലേ?
1: ഇന്നലെ കട്ടായി പോയി, സാറ് വിളിച്ചതും കട്ടായി.
0: ആ, അപ്പൊ നമ്മള് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഞങ്ങള് തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ യഥാർത്ഥ കാത്തിരിക്കുന്ന ശ്രോതാക്കൾ തന്നെയാണ്.
1: റേഡിയോ ഇത് കേൾക്കാൻ തുടങ്ങി, ചെറുപ്പം മുതൽക്കേ റേഡിയോ ഇന്നത്തെ പരിപാടി കേൾക്കലാണ്.
0: പ്രിയപ്പെട്ടതാണ്
1: രാവിലെ ആയ. ആ അതെ, മറ്റുള്ള സമയത്ത് തന്നെ ചെറുപ്പം മുതൽക്ക്. പിന്നെ ഇപ്പൊ രാവിലെ ആയ റേഡിയോ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും, സമയം അറിയും, പരിപാടിയും കേൾക്കാം. അങ്ങനെ സുഖം തന്നെ.
0: ആ, ഉഷാറായിരിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം പ്രത്യേകിച്ച് ഇതുപോലെ റേഡിയോ അത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ, പാട്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുമായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അത്രയും ഇഷ്ടം കൊണ്ടല്ലേ ഇത്രയും കാലത്ത് കാത്തിരിക്കുന്നത്. പിന്നെ റേഡിയോ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു, അത് ഉപകാരപ്പെടുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ച് കേൾക്കുമ്പോൾ അതിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും അതിലൊരു വലിയ ആനന്ദം തോന്നും. എന്തൊക്കെയാ വേറെ വിശേഷം? വീട്ടിലാരൊക്കെയല്ലേ ഇപ്പം? പഴയ ഉണ്ടോ? ഉച്ചയ്ക്ക്
1: ഞാനും മോളും, ഹസ്ബൻഡ് ജോലിക്ക്
0: ചെയ്തായിരുന്നു. അപ്പൊ ഒരു ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? കഴിഞ്ഞോ?
1: ഇല്ല, കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വേണം
0: നോക്കാൻ. ഒന്ന് ഉപായത്തിൽ എന്തെങ്കിലുമൊക്കെ മതി. മോന് മോളും ഞാനല്ലേ ഉള്ളൂ.
1: അതെ.
0: കാര്യമായ ഒരു
1: വാങ്ങില്ല.
0: അങ്ങനെ ഉണ്ടല്ലോ.
1: അതുകൊണ്ട്
0: നല്ല കാര്യം. ചില ചിട്ടകളും ചില ശീലങ്ങളൊക്കെ ആണല്ലോ നമ്മളെ ഒരു ഒരു എന്താ പറയാ, ഒരു ഫ്രെയിമിൽ നിർത്തുന്നത് അല്ലേ. ഇല്ല, ഞങ്ങളെ നിങ്ങളുടെ ഈ എന്താ പറയാ വിശേഷ വിരുന്നാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ചോറ് ചോറ് മിക്കവാറും കഴിയുമ്പോ അതൊന്നും വേണ്ടി വരാറില്ല. ഒക്കെ ഇവിടെ തന്നെ, കോഴിക്കോട്ട് തന്നെ
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം പറയൂ മോളോടും ഹസ്ബൻഡിനോടൊക്കെ പറയൂ കേട്ടോ. മോളുടെ പേരെന്താ? അശ്വതി. ഹസ്ബൻഡിയോ?
1: രവീന്ദ്രൻ.
0: ആ, അപ്പൊ അവർ രണ്ടുപേരോടും പ്രത്യേക സ്നേഹാന്വേഷണം. നമുക്ക് ശുദ്ധി കലശത്തിലെ മൗനരാഗ പൈങ്കിളി അതല്ലേ കേൾക്കണ്ടേ? ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ്. ഇപ്പൊ ഒരു പാട്ട് അദ്ദേഹം എഴുതിയ പാട്ട് നമ്മൾ കേട്ടല്ലേ ഉള്ളു, മൃഗയെ. ഇത് ശ്യാമിന്റെ സംഗീതാണ്. കേൾക്കാട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം റിയാസ്.
1: ഹലോ,
0: റിയാസ് ഇത് എവിടെയാ സ്ഥലം?
1: ഞാൻ മലപ്പുറമാണ്.
0: മലപ്പുറത്ത് എവിടെയാണ്?
1: മലപ്പുറം എടവണ്ണപ്പാറക്ക് അറിയാം.
0: അതെ, എടവണ്ണപ്പാറ നന്നായിട്ടറിയും. വേറെ എന്തൊക്കെയാ വിശേഷം അവിടെ?
1: ഓ, ഒക്കെ സുഖം.
0: ഉഷാറായിരിക്കുന്നു.
1: ഓ,
0: റിയാസ് അധികം മെസ്സേജസ് ഒന്നും അയച്ച് കഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ?
1: ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്പർ
0: ഒരു അതെന്തായാലും ഒരു ഒരു എന്താ ചാൻസ് അല്ലേ ആദ്യമായിട്ട്? ആയിക്കോട്ടെ, നമുക്ക് ആരായാലും ഞങ്ങള് താല്പര്യപൂർവ്വം മെസ്സേജ് അയക്കുന്നവരെ തിരിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ, വിളിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ? റിയാസ് കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
1: റേഡിയോ ഇടയ്ക്ക് കേൾക്കും.
0: ഇന്നിപ്പോ കേട്ടു, അപ്പൊ മെസ്സേജ് അയച്ചു, അപ്പൊ നമുക്ക് കിട്ടി. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെയും നടക്കണ്ടേ എല്ലാ കാര്യങ്ങളും. സന്തോഷം. എന്താ ജോലി നാളാണോ അതോ വേറെ എന്തെങ്കിലും ഏർപ്പാടുകളാണോ? ഓക്കേ, അപ്പൊ ജോലി സ്ഥലത്താണോ? ഓക്കേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ചു നേരം സമയം മാറ്റി വെച്ചതിൽ പ്രത്യേക സന്തോഷം. പാട്ട് വേണ്ടത്? ഷാൻ റഹ്മാൻ പാടിയ പാട്ടാ അതല്ലേ? സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ?
1: ഓ, സിനിമ കുറെ കണ്ടിട്ടുണ്ട്.
0: കുറെ വർഷം കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇവിടെ ഓഫീസിന്റെ മുമ്പിലാണ് കുറെ ഭാഗം ഷൂട്ട് ചെയ്തതിന്റെ അല്ലേ? അറിയോ, അതെ, കോഴിക്കോട്. അപ്പൊ റിയാസിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. പാട്ട് കേൾക്കാട്ടോ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലപ്രഭ കോഴിക്കോട്.
1: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
3: ഹലോ സർ, നമസ്കാരം.
1: ഒന്ന് പരിചയപ്പെടുത്താമോ?
3: എന്റെ പേര് രഞ്ജുഷ.
1: രഞ്ജുഷ
3: ചേവാരിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചേവാരി.
1: ആ, മനസ്സിലായി. ആ ഹാ ഹാ, എന്തൊക്കെയാണ് രഞ്ജുഷ വിശേഷങ്ങൾ?
3: സുഖമായിട്ടിരിക്കുന്നു.
1: ഉഷാറായിരിക്കുന്നു.
3: അതെ.
1: ഞാനിപ്പോ പറഞ്ഞ മാതിരി നമ്മള് നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കുന്നത് ഒരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഊർജം നിറയ്ക്കുന്ന ഒരു

0: സമയം കൂടിയാണ്.
1: അതെ,
0: കാരണം ഇത് ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ ഒരു സ്നേഹം, കരുതൽ, താല്പര്യം, കാത്തിരിപ്പ്.
1: ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, കുറച്ച് ദിവസമായി വിളിച്ചോണ്ടിരിക്കാൻ നോക്കണു, പക്ഷേ കിട്ടുന്ന അങ്ങനെ ഉറപ്പുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി.
0: ഓക്കേ, എന്തായാലും കാത്തിരുന്നതിൽ പ്രത്യേകം നന്ദി. നമുക്ക് പാട്ട് ഏതായിരുന്നു വേണ്ടത്? അതിലും മെസ്സേജ് ഇതിൽ ഉണ്ടായിരുന്നില്ല.
1: ഇല്ല, അത് പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന് പറഞ്ഞ സിനിമയിലെ
0: ജാനകി അമ്മയുടെ പാട്ടല്ലേ? ഓക്കെ. വേറെ എന്താ, ജോലി എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ അതോ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള?
1: ഇല്ല, വീട്ടിലിരിക്കാണ്.
0: വീട്ടിൽ തന്നെ ആവശ്യത്തിന് ജോലി ഉണ്ടെന്നാണോ?
1: ബാക്കി അതെ, അത് അങ്ങനെയുണ്ട്.
0: അങ്ങനെയും ആണെങ്കിൽ പറയാം അല്ലേ വീട്ടിൽ. ഓക്കെ, എന്തായാലും റേഡിയോ കൂട്ടായിട്ടുണ്ട്.
1: റേഡിയോ ഇവിടെ അമ്മ മദറിന്റെ ഭയങ്കര ഫാനാണ്. റേഡിയോന്റെ ആളാണ്.
0: എന്താ അമ്മയുടെ പേര്? എന്താ
1: അമ്മയുടെ പേര്? ലീലാവതി.
0: അമ്മ അവിടെ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: കൊടുക്കുവോ? അമ്മ ഇത്രയും തീരെ പ്രതീക്ഷിക്കാതിരിക്കായിരിക്കും അല്ലേ. ഹലോ.
2: ഹലോ.
0: ആ അമ്മേ നമസ്കാരം.
2: നമസ്കാരം.
0: അമ്മ ഇങ്ങനെ റേഡിയോനെ കാത്തു കാത്തിരിക്കുന്ന ഒരു ആളാണെന്ന് മനസ്സിലാക്കി ഒരു മകള് പറഞ്ഞു. അപ്പൊ അന്ന് ഒരു വാക്ക് അമ്മയോടും കൂടി പറഞ്ഞിട്ട് അവൻ പാട്ട് കൊടുക്കുന്നെന്ന് വിചാരിച്ചു.
2: ആയിക്കോട്ടെ, കൊറേ ആയി അന്യ അത് ആയി വിട്ടുകൊണ്ട് നിക്കണു ആള്.
0: അപ്പൊ
2: ഇതിന് കിട്ടുന്ന പ്രതീക്ഷിച്ച്. ഇന്നലെ മകനും പറഞ്ഞു ഒന്ന് വിട്ടൂടെ ഇങ്ങക്ക്
0: ഉണ്ടാക്കുന്നേ.
2: അവള് പറഞ്ഞു ഞാൻ എന്നും വെള്ളിണ്ട് കിട്ടായി ആണേ പറഞ്ഞു.
0: എന്തായാലും ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടായല്ലോ.
2: ഓക്കെ,
0: എന്തായാലും സന്തോഷമേ.
2: സന്തോഷം.
0: ആ പാട്ട് കേൾക്കാം കേട്ടോ, മകൻ വരുമ്പോ പറയൂ കേട്ടോ. എന്താ മകന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കട്ടോ എല്ലാരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി. ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ സാർ,
0: ആ ഇതാരാണ് ഒരു പ്രിയ ശ്രോതാവ് ദീർഘകാലമായി കാത്തിരിക്കുന്ന ആള്.
1: കുറേ കാലായി. ഈ ചെറിയ കുട്ടിയാണ് കാലത്തെ റേഡിയം കേട്ട് ഭയങ്കര ഇഷ്ടമാണ്
0: ഒന്ന്
1: ഈ പരിപാടി കേൾക്കാൻ.
0: എന്താ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, എന്റെ പേര് ഹരീന.
0: ഹരീന, എവിടെയാ സ്ഥലം?
1: ചെലപ്രം, ബദിരൂര്, പുളിയക്കോട്ടാണ്.
0: അപ്പൊ കുട്ടിയാവുമ്പോ മുതലേ ഉള്ള ഒരു പരിചയമാണ് റേഡിയോയുമായിട്ട്.
1: അതെ.
0: എന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനൊന്നും ഹരീനയ്ക്ക് അവസരം ഉണ്ടായില്ല എന്നാണോ പറഞ്ഞു വരുന്നത്?
1: അതെ സാർ, കൊറേ പിന്നെ റേഡിയോ ഒക്കെ വടക്കായി, പിന്നെ റേഡിയോ ഒന്ന് പുതിയത് വാങ്ങി, അങ്ങനെ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്.
0: പുതിയ റേഡിയോയിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോ.
1: അതെ,
0: അതിലൂടെയാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ.
1: അതെ സാർ.
0: ഹരീന വീട്ടിൽ തന്നെയാണോ അതോ ജോലി ചെയ്യുന്ന ഒരാളാണോ?
1: അല്ല, ഹൗസ് വൈഫ് ആണ്. മോളെ കൂട്ടാൻ പോണം കോഴിക്കോട് ഡെയിലി.
0: എന്താ കാരണം?
1: അത്രയും സ്കൂളിലാണ് പഠിക്കുന്നത് ചെറിയ മോള്.
0: ഏത് സ്കൂളാ?
1: സ്കൂളിൽ.
0: അപ്പൊ ചെറിയ കുട്ടി ആയതുകൊണ്ട് ദൂരെ തനിയെ ബസ്സിൽ വന്ന് വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ അല്ലേ?
1: ബസ് റൂട്ട് ഇല്ല സ്കൂളിൽ.
0: അപ്പൊ അതൊരു നല്ലൊരു പ്രയത്നമാണല്ലോ ഹരീന. രാവിലെ കൊണ്ടാക്കുക തിരിച്ചു, അത് രാവിലെ ഹസ്ബൻഡ് ഉണ്ടാക്കുവോ?
1: ഇല്ല, ഹസ്ബൻഡ് ജോലിക്ക് പോകും.
0: സമയം ഉണ്ടാവില്ല
1: ഡെയിലി കൊണ്ടാക്കല്.
0: അപ്പൊ അതൊരു ജോലി, വലിയൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് സമയം എടുക്കില്ലേ?
1: എടുക്കും, 1 അവർ എടുക്കും എന്തായാലും.
0: അതെ, കുറച്ച് ദൂരമുള്ള സ്ഥലല്ലേ, അല്ലെങ്കിൽ അത്ര ബസ് ഇല്ലാത്തോണ്ട് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ.
1: നാട്ടിലേക്ക് ഒരു ബസ്സേ ഉള്ളൂ.
0: മനസ്സിലായി. അതിൽ ഒരു അധികം ബസ് അങ്ങനെ കാണാറില്ല, കുറവാ കാണാറുള്ളൂ. ഓക്കെ,
1: ഇല്ല ബദിരൂർ ഒരു ബസ്സേ ഉള്ളൂ.
0: എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ. മോളെ എത്ര എന്ന് പറഞ്ഞു? എത്തില്ല, നാലോ?
1: ഫിഫ്ത്തില്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കുറച്ചും കൂടി മുതിർന്ന പിന്നെ തനിയെ പൊക്കോളും അല്ലേ, ബാക്കി കുട്ടികളുടെ കൂടെ ഒക്കെ. അതെ, അമ്മക്ക് കൈ വിടാൻ ഒരു മടി അല്ലേ? അതല്ലേ
1: ക്രോസ് ചെയ്യുമ്പോ
0: ഹരീനയ്ക്ക് പേടി. എന്തായാലും കുറേശ്ശെ കുറേശ്ശെ കൈവിട്ട് നമുക്ക് ശീലിക്കണം അല്ലേ, വേണ്ടേ? സിക്സ് ഒക്കെ ആവുമ്പോ ചിന്തിക്കാന്ന്. നമ്മളൊക്കെ 6-ാം ക്ലാസ് പഠിക്കുമ്പോ, 4-ാം ക്ലാസ് പഠിക്കുമ്പോ മുതലേ ടൗണിൽ വന്ന് പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ പഴയ കാലത്ത്. ഹരീനയൊക്കെ തന്നെ പോയതല്ലേ കുറെ കാലം. പോട്ടെ, നമ്മുടെ കയ്യിലേക്കൊന്നും വേണ്ട. അതെ,
1: ഓക്കെ,
0: സന്തോഷം. ഓക്കെ, മനസ്സിലായി. ഓക്കെ ഹരീന, എന്തായാലും വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്നു നമുക്കിപ്പോൾ സംസാരിക്കാനൊരു അവസരമായി. ഇനിയിപ്പോൾ നിങ്ങളെ പാട്ട് കേൾക്കുന്ന സമയം ഞാൻ ഡലവടിച്ച് കളയുന്നില്ല, കാണാൻ കൊതിച്ച് അതിലെ സ്വപ്നം. ഓ, വെൽക്കം വെൽക്കം.
1: ഒരുപാട് സന്തോഷം
0: ഞങ്ങൾക്കും ഹരീനയെ.

0: സംസാരിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ സന്തോഷം കേട്ടോ.
1: നമുക്ക്
0: കാണാം സ്വപ്നങ്ങളൊക്കെ ഈ പങ്കുവെക്കാം. ആ പാട്ടല്ലേ കേൾക്കണ്ട, കേൾക്കാം കേട്ടോ. മോളുടെ പേര് പറഞ്ഞില്ല, മോളുടെ മോളുടെ
1: മോളുടെ പേര് റിദിക.
0: ആ റിദികയോട് പ്രത്യേകം പറയൂ, അതുപോലെ അസ്മനോടൊക്കെ പറയൂ കേട്ടോ.
1: ഓ ആയിക്കോട്ടെ സാർ.
0: ഓക്കേ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സത്യഭാമ, സാങ്കേതിക സഹായം ബിജു വി പി. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ് ഡൽഹി റിലേ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 18-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: அண்ணா அண்ணா தனமதி அண்ணா.
1: ஏ ஆரா? ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ, ഡേവിഡ്. ഇനിയും അണ്ണെന്ന് കേട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങുക. ദേ അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാ മതി കേട്ടോ.

0: റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണനെ ഇറങ്ങുമ്പോ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ,
1: അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ,
0: ഒരു കുഴപ്പമില്ല. പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണനും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെന്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധ ഇടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെന്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധ ഇടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിന്റെയും ബൈക്കിൽ ചായ നിൽക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എന്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിന്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തന്റെ കൃത്യം നിർവഹിച്ചത് അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? What do you mean?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിന്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നല്ലോ അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മുഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു December 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എന്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
1: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തുപറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
1: ഡേവിഡ് കൊന്നോ? ആരെ?
2: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എന്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
1: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
0: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
2: അന്നയെ അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
3: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
0: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
1: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
2: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലത്തിന് നിക്കാതെ.
1: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്കുക കമലേ.
3: അന്ന നീഞ്ഞു വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
0: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുരയില്ലാതെ തന്നെ.
1: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
4: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
5: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
1: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
0: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
1: അതെ,
0: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
1: ഓരോരോ സാഹസങ്ങള്.
0: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
1: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
0: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
1: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
0: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
1: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
5: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
1: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
0: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
2: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
0: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
2: ഓ, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
1: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
2: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
0: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
5: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലെ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷെ ഞാൻ തനിച്ചല്ലാട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടി ഉണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാന്റി, ഗോവിന്ദൻ സർ. എന്റെ പേര് ചിദംബരം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക്

ജീവൻ നൽകിയവർ ചിത്ര, ദേവിപ്രിയ വി, അന്ന, ഇന്ദു വി എസ്, കമല, ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ, രഘു, ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾകൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
7: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40
8: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
7: വാട്സ്ആപ്പ് നമ്പർ 9400024440
8: 9400024440
7: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032
9: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകൾ കേൾക്കാം.

0: ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജി.
0: സമയം 3 മണി. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ശ്രദ്ധ എന്ന ചിത്രത്തിനായി MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഭരദ്വാജിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ബിനി ശ്രീനിവാസൻ വരികളെഴുതി ആലപിച്ച ഗാനം. ചിത്രം തട്ടത്തിൻ മറയത്ത്. സംഗീത സംവിധാനം ഷാൻ റഹ്മാൻ.

ഇനി കേൾക്കാം നാടോടി എന്ന ചിത്രത്തിനായി മലേഷ്യ വാസുദേവൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, എസ് പി വെങ്കിടേശിൻ്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തിരുവാതിര പാട്ടുകൾ കമല പി നമ്പൂതിരിയും സംഘവും ആലപിച്ചത്.

0: കമല പി നമ്പൂതിരിയും സംഘവും ആലപിച്ച തിരുവാതിര പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.
1: എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. മേരെ സനം എന്ന ചിത്രത്തിനായി ആശാ ഭോസ്ലെ പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ടി വി പ്രകാശ് പാടിയ ഗാനം. ഗാനരചന സന്തോഷ്, സംഗീതം നിലമ്പൂർ പ്രമോദ്.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ടി ഡി ആശാലത പാടിയ ഗാനം. ഗാനരചന പി ഉദയഭാനു, സംഗീതം എം എൻ രാജീവ്.

ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം മഞ്ജുള പാടിയ ഗാനം. ഗാനരചന പി ബാലകൃഷ്ണൻ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: ലളിതഗാനമാണ് ഇതുവരെ കേട്ടത്. ലളിതഗാനങ്ങൾ ഇനി രാത്രി 11 മണിക്ക് ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനതന്മയ്ക്ക്, 6:45 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ಆಕಾಶವಾಣಿ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Norms for public access in the country in the last 2 years for displaying obscene content. In a written reply in the Lok Sabha, Minister of State for Information and Broadcasting Dr. L. Murugan said the government regularly takes action against such intermediaries and OTT platforms based on complaints. In China Open badminton, double Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Huda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്ര നട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3 രാവിലെ 5:40 to 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്നു രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16 തുറക്കും. ചിങ്ങം 1 17 to 21 പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് 5 തുറക്കും. ഓഗസ്റ്റ് 28 ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും ആറന്മുള ബോട്ട്റേസ് .com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കും.

0: ക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും പീഠം. സംയോജിത കൃഷിയിൽ വിജയ സമവാക്യങ്ങൾ. എയോ സിന്ധുവുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8 മണിക്കും 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റിൽ ഇന്ന്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11 മണിക്ക് ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാം നിവാസ്. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരിയുടെ കവിത കാവിലെ പാട്ട്. ആലാപനം AS പ്രശാന്ത് കൃഷ്ണൻ. തുടർന്ന് അധ്യാത്മരാമായണം 7-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം അഹില്യ സ്തുതി. പാരായണം ചെയ്യുന്നത് കലാനിലയം ഹരി TR. തുടർന്ന് ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പുരൾ. 7:05 ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യമാമൂല്യം, പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ, രാഗപരാഗം, ഇളയനില എന്നിവ കേൾക്കാം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരികൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10 മണിക്ക് റേഡിയോ ഹെൽത്ത്, NHM സ്പോൺസർ ചെയ്യുന്ന പരിപാടി. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് അയ്യപ്പൻ പാട്ട്, AK സുഗതനും സംഘവും ആലപിക്കുന്നത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40, 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും പീഠം. 7:35 ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അബ്രദിത ബാനർജിയുമായി അഭിമുഖം. 8:15 പാർലമെന്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, പാലനാട് ദിവാകരനും സംഘവും ആലപിക്കുന്നത്. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ.

0: स्पर्धायाम् अद्य अपराह्णे वारद्वयस्य ओलम्पिक पदक विजेत्री पी वी सिन्धुः स्वस्यैव देशस्य उन्नतिहुड्डाम् एकविंशतिः चतुर्दश नव एकविंशतिः दश इत्यङ्कान्तरालैः पराजित्य महिला एकलवर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत् इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
1: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും VD സതീശൻ വ്യക്തമാക്കി.
1: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവും

0: മായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B അജിത്കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. July 31 എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന്

മുഖ്യമന്ത്രി വി ഡി സതീശൻ, വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7,500+ കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകളുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള

0: കേന്ദ്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതന ആശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണാടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7500 km വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും NGOകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5000-ലേറെ വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3rd ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80-ലധികം തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 ടണ്ണിലധികം മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലമൊരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ്വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ 4th ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗം കൂടിയാണിത്. തീരദേശ ജൈവ വൈവിധ്യത്തിൽ സമുദ്ര മാലിന്യങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പരിപാടി. തീരദേശ ശുചീകരണ രംഗത്ത് ലോകം കണ്ട ആദ്യത്തെ വൻ മുന്നേറ്റമാണിത്. പരിസ്ഥിതി സൗഹൃദ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സമുദ്ര സംരക്ഷണത്തിന്റെ വക്താക്കളാകാനും സമൂഹത്തെ ഒരേപോലെ ഉണർത്തുന്ന പദ്ധതിയാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ. പ്രായഭേദമന്യേ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.
1: മെയിൽ ബോക്സ് ഞായറാഴ്ച

0: ഉച്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440
1: 9400224440
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ആകാശവാണി കോഴിക്കോട്.
3: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ആതുര സേവന രംഗത്തെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്കിറങ്ങിയ വയനാട് പുൽപ്പള്ളി സ്വദേശിനി സിന്ധു ജോബിഷുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ കേട്ടുവല്ലോ. ഇന്ന് ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം. നമ്മുടെ ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ, അല്ലെ? നമുക്ക് ഈ പ്രകൃതിയിലെ എല്ലാ ആവശ്യമുള്ളതാണ്. അപ്പൊ അതിനെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകണം. അപ്പോൾ ഒരു കർഷക എന്ന രീതിയിൽ മത്സ്യകൃഷിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൃഷിരീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: കൃഷിയോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കണം, മണ്ണിനെ സംരക്ഷിക്കണം. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആപ്തവാക്യം. കാരണം നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ പക്ഷികൾക്ക് മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അവരുടെ ഇരിപ്പിടവും അവരുടെ വാസസ്ഥലവും നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം കൃഷിയോടൊപ്പം പ്രകൃതിയെ കൂടി സംരക്ഷിക്കുക, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കൃഷി ചെയ്യുക എന്ന് തന്നെയായിരുന്നു പ്ലാന്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യകൃഷിക്ക് ചുറ്റും നമ്മൾ കമ്പിവേലികളൊന്നും സ്ഥാപിക്കാതെ തന്നെ ജൈവ വേലിയായിട്ട് മുളങ്കൂട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ആദ്യം നമ്മുടെ കുളത്തിന് ചുറ്റും നട്ടുപിടിപ്പിച്ചെങ്കിലും പിന്നീട് നമുക്കത് എന്തുകൊണ്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നുള്ള ചിന്തയെ, കാരണം ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളുന്ന ഒരു സസ്യമാണ് മുളകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും പ്രകൃതിയുടെ ശ്വാസത്തിനും അടിസ്ഥാനമുള്ളത് നമ്മുടെ ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ മുളകൾ കൂടുതൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതിനോടൊപ്പം ജലസംരക്ഷണം, അതാണല്ലോ ഏറ്റവും മെയിൻ. നമുക്ക് സ്വാഭാവിക നീരുറവിളിയുള്ള സ്ഥലം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പുൽപ്പള്ളിയുടെ മറുഭാഗങ്ങളിലെല്ലാം വരൾച്ച രൂക്ഷമാണ്. അപ്പം നമ്മളെ മുളങ്കൂട്ടങ്ങളൊക്കെ കൂടുതൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളെ ജല ലഭ്യത അത് കൂടുന്നു, മഴവെള്ളത്തെ കൂടുതൽ അവർ സ്വരൂപിച്ച് വെക്കുന്നു, മണ്ണിടിച്ചുകൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ നമ്മുടെ കേരള കർണാടക സംസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വരൾച്ച രൂക്ഷമായ കേന്ദ്രമാണ് നമ്മുടെ പുൽപ്പള്ളി. അപ്പം അവയിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് ഏറ്റവും നല്ലത്. അപ്പം പ്രകൃതിയോട് ചേർന്ന് അപ്പം നമ്മളിപ്പം നട്ടിരിക്കുന്നത് 56 വെറൈറ്റികളിലായിട്ട് 4000 ചോടുകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല മുളങ്കൂട്ടങ്ങളും 20 പൊക്കത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്വാഭാവിക ജൈവ വൈവിധ്യ മേഖലയായി മാറി. കാരണം ഒരുപാട് പക്ഷികളും ചിത്രശലഭകളും പറവകളും എല്ലാം വാസസ്ഥലമായി മാറി അവരുടെ. നമ്മളിതുവരെ കാണാത്ത, ഞാനൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് കൊക്കുകൾ എന്ന് പറയുമ്പോൾ വൈറ്റ് നിറത്തിലുള്ള കൊക്കുകളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വാസസ്ഥലത്ത് ഓൾറെഡി ചാര നിറത്തിലുള്ളതും ബ്രൗൺ നിറത്തിലുള്ളതും ഗോൾഡൻ കളറില് കഴുത്തിൽ ഗോൾഡൻ കളറുള്ളതായ പലതരത്തിലുള്ള കൊക്കുകൾ, ദേശത്തുള്ളതും വിദേശത്തുള്ളതുമായ ദേശാനക്കിടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പേരുകൾ അറിയില്ലാത്ത പലതരത്തിലുള്ള പക്ഷികളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഒരുപാട് പക്ഷികൾ വന്ന് കൂടൊരുക്കുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ കാണാനും കേൾക്കാനും കാതിനും കണ്ണിനും നല്ല ഒരു കുളിർമയാണ്. പിന്നെ കാട്ടുതാറാവുകൾ, അതൊക്കെ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ 6 മാസത്തിലേറെയായി അവർ കാട്ടുതാറാവുകൾ നമ്മുടെ നെൽപ്പാടത്തും മത്സ്യക്കുളങ്ങളിലെല്ലാം വൈകുന്നേരങ്ങൾ വന്ന് തമ്പടിക്കുന്നു. അവർ അവരുടെ ആവശ്യത്തിന് നീരാടുന്നു, അവർ സമയം ചെലവഴിക്കുന്നു, അവർ ഹാപ്പിയായിട്ട്. ആദ്യമൊക്കെ 6, 7, 8 ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടായിരുന്നു വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വലിയ കൂട്ടം താറാവ്, കാട്ടുതാറാവുകളാണ് വളർന്നു വരുന്നത്. അവരുടെ വരവും പോക്കൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കൃഷിയില്ലെങ്കിൽ തന്നെ

0: നമുക്ക് ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയതുകൊണ്ടായിരിക്കും അത് അത്രയും ദൂരത്ത് നിന്ന് എവിടെന്നാ വരുന്നതെന്ന് അറിയില്ല, ഒരുപാട് ദൂരത്തു നിന്ന് അവർ എത്തിച്ചേരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണാത്ത അനേകം പക്ഷികളും ചിത്രശലഭകളും പറവകളും ഒക്കെ വരുന്നു.
1: എല്ലാവർക്കും വേണ്ട ഒരു ആവാസ വ്യവസ്ഥ,
0: ഒരു എക്കോസിസ്റ്റം, പൂർണ്ണമായും നല്ലൊരു എക്കോസിസ്റ്റം അവിടെ
1: രൂപമാക്കി. പിന്നെ മാലിൻപുല്ലിന്റെ കാര്യം പറഞ്ഞു, മാലി സാധാരണ നമ്മള് ചൂലുണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
0: മാനിപ്പുല്ല ഈ പുഴയുടെ തീരത്ത് കാണുന്ന മാനിപ്പുല്ല, ആ മാനിപ്പുല്ലിന് അത്ര ഉറപ്പില്ല എങ്കിലും നമ്മളെ മാനിപ്പുല്ല നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ വേരുകൾ വളരെ ശക്തമാണ്, മണ്ണുകൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ആ മാനിപ്പുല്ല പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മുടെ മീൻകുളത്തിന്റെ മൺഭിത്തികൾ അത് ഇടിഞ്ഞു പോകാതിരിക്കും, നമ്മൾ ചുറ്റോട് ചുറ്റും മാനിപ്പുല്ല് തീർത്തിരിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സായ വയമ്പ് കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാമച്ചത്തിന്റെ വേരൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണ് കൂടുതൽ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കും, അവിടെ വേരുകളെല്ലാം നല്ലോണം താഴ്ന്നിറങ്ങി വരൾച്ച ബാധിക്കാതിരിക്കും. അങ്ങനെ മാനിപ്പുല്ല്, രാമച്ചം, വയമ്പ് എന്നീ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ സുലഭമായി അവിടെ വളരുന്നു.
1: ധാരാളം പക്ഷികൾ വരുമ്പോ ഈ കുളത്തിൽ മീനുകളും ഉണ്ടല്ലോ, ഇത് അവരെ ആഹാരമാക്കുന്നില്ലേ?
0: തീർച്ചയായും നമ്മള് നമ്മുടെ മത്സ്യക്കുളങ്ങളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ പെറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ മേടിച്ചു കൊണ്ടിരുന്നതും നമ്മളെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തരുന്നതുമാണ് ഏറ്റവും കൂടുതൽ നല്ല വളർച്ച എത്തുന്നത്. പിന്നീട് അവർ പെറ്റി വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത്ര ക്വാളിറ്റിയും അത്ര വലുപ്പത്തിൽ എത്തിച്ചേരില്ല. അപ്പം അവര് ഈ 6 മാസം 3 മാസം കൂടുന്നോറും പെറ്റി വരുന്നതിനെ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കൊക്കുകളൊക്കെ കുറച്ച് കഴിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ പെറ്റ് പെരുകുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരേപോലെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പം അവർക്ക് ഓരോ ഭക്ഷണമായി കൊക്കും തവളകളും ചെറിയ പക്ഷികളൊക്കെ അവർ ആഹാരമാക്കി കുറെ എടുക്കുന്നുണ്ട്.
1: പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു, ജൈവ വൈവിധ്യം നിറഞ്ഞതാണ് പാടം അല്ലെ. ഒരു കാലത്ത് ഞാറ് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു അട്ടയെ കാണാറുണ്ട്, നമ്മളെ കടിക്കൊന്നുമില്ല. പിന്നീട് ഇപ്പൊ അത് തീരെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പാടത്തുണ്ടോ? അതുപോലെ ഞൗണിക്ക ഇതൊക്കെ ഉണ്ടോ?
0: തീർച്ചയായും ഇത് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ പാടം. നമ്മുടെ പാടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചതുപ്പ് നിലമാണ്. മെഷീനറീസ് ഒന്നും ഇറങ്ങി കൃഷി ചെയ്യാൻ പറ്റാത്ത, അതായത് മനുഷ്യർ തന്നെ ചെയ്യണം.
1: എരിപൂട്ടിയിട്ടാണ്
0: ചെയ്യുന്നത്. നമ്മളത് എരി നമുക്ക് സ്വന്തമായിട്ടില്ല, നമ്മൾ വിളിച്ച് അത് കൃഷി ചെയ്യുന്ന സമയത്ത് അവരെ വിളിച്ച് നമ്മൾ വീടിന്റെ അടുത്തുള്ളവരെ തന്നെ വിളിച്ച് അത് ചെയ്യിക്കുന്നു. അപ്പൊ
1: നമ്മള്
0: വണ്ടി ഇറങ്ങില്ല, മനുഷ്യർ തന്നെ ശരിക്കും നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയില്ല. യന്ത്രത്തിന്റെ യാതൊരു സഹായവും ഇല്ലാതെ നമ്മള് ഞാറ് പറിക്കണം, ഞാറ് നടണം, കൊയ്യണം. അപ്പൊ നല്ലോണം അത് ശരിക്കും ചതുപ്പ് നിലമായത് കൊണ്ട് തന്നെ മുട്ടിന് മേലെ വരെ തന്നെ അത് താഴ്ന്നിറങ്ങി പോകുന്ന സ്ഥലമാണ്. കാരണം അത്രയും ജലവും ഉണ്ട്, നമുക്ക് ജലലഭ്യത കൂടുതലായത് കൊണ്ട് തന്നെ ഇതൊരു കുറവ എന്ന് പറയും പണ്ട്. അതെ, അങ്ങനെ ഒരു കുറവ കണ്ടാണ് അങ്ങനെ റിസ്ക് എടുത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നെൽകൃഷിയിൽ പണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവരുന്ന എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. ഇപ്പൊ ഈ കയ്യൂന്നി, മുയൽ ചെവിയൻ എന്നിവയുള്ള ചെടികളൊക്കെ വളരെ അന്യമാണ്, പക്ഷെ നമ്മുടെ കൃഷിയിടങ്ങൾ ഇതെല്ലാം ഇഷ്ടം പോലെ കാണുന്നുണ്ട്.
1: കീടനാശിനികളും രാസവളങ്ങളും യാതൊന്നും
0: ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം തന്നെയുണ്ട്.
1: കർഷകരെന്ന് പറയുന്നതും ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താണ് പൊതുവെ കർഷകർക്ക് അതേക്കുറിച്ചൊരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് കർഷകരോട്?
0: കർഷകർക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഈ മൃഗങ്ങളും കാരണം അവർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആഗ്രഹങ്ങൾ ഒരുപാടുള്ള കർഷകർ ഒരുപാട് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വീടിനടുത്താണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് കർഷകരുണ്ട്. പക്ഷെ അവർക്ക് ഈ സാഹചര്യങ്ങൾ ഒരിക്കലും അവർക്ക് ആ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നാമത് വന്യമൃഗങ്ങൾ, പിന്നെ നമ്മുടെ കൃഷികൾ ചെയ്തു വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പിന്നെ ഇതുപോലെ അവരുടെ മക്കളൊക്കെ ആണെങ്കിലും വിദേശത്ത് പഠനത്തിന് പോകുമ്പോൾ അവർക്ക് പാരൻസ് മാത്രമുള്ളവർക്ക് അവരങ്ങനെ ചെയ്യാൻ സാഹചര്യങ്ങൾ സമ്മതിക്കാതെ വരും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കർഷകരെല്ലാം സത്യത്തിൽ നമ്മൾ കർഷകർ കൃഷിയെ നിർത്തിക്കഴിഞ്ഞാൽ ലോകം തന്നെ പട്ടിണിയിലാവും എന്നുള്ളതാണ്. കർഷകരുടെ വിയർപ്പ് ഈ മണ്ണിൽ വീണില്ലെങ്കിൽ ഒരിക്കലും അന്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ഭക്ഷണ സാധനങ്ങൾ ഒരുപക്ഷെ കർഷകർ കൃഷി നിർത്തുക എന്ന സംഭവത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലല്ല, എവിടെയാണേലും ഇന്ത്യയിൽ എവിടെയാണേലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എത്രയോ കർഷകർ വിയർപ്പൊഴിക്കുകയാണ് നമ്മൾ അന്നമായിട്ട് ഭക്ഷിക്കുന്നത്. കർഷകർക്ക് കുറച്ചുകൂടിയൊക്കെ സഹായ സംവിധാനങ്ങൾ, അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് നൂതനമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കർഷകർ കൃഷിയിലേക്ക് വീണ്ടും, പണ്ട് ഒരുപാട് അന്നമൂട്ടിയ കർഷകരൊക്കെ കടന്നുപോയ പാരമ്പര്യമുള്ള നാടാണ് പുൽപ്പള്ളി. പക്ഷെ ഇപ്പോഴും പുൽപ്പള്ളി കുറേ സ്ഥലങ്ങൾ തരിശായിട്ട് കിടക്കുകയാണ്. കാരണം ഈ വന്യമൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഭയമാണ് ഏറ്റവും കൂടുതൽ അവരെ പിന്തിരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് സാമ്പത്തിക

0: മായിട്ട് കുറച്ച് സഹായവും അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്ന് കുറച്ച് സംരക്ഷണവും കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് പുൽപ്പള്ളി എന്നുള്ള നാട് സ്വാഭാവികമായിട്ടും വനങ്ങളാൽ ചുറ്റപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആക്കി മാറ്റാൻ അധികം കഷ്ടപ്പെടേണ്ടതില്ല.
1: കുറേ മാതൃകാപരമായ കാർഷിക രീതിയിലൂടെ അല്ലെങ്കിൽ കൃഷി രീതിയിലൂടെയാണ് ഇപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്?
0: അതായത് ആദ്യം കിട്ടിയത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്ലോക്ക് ലെവലിലുള്ള അവാർഡാണ്. പിന്നെ പഞ്ചായത്ത് അതിനോടനുബന്ധിച്ച് അഭിനന്ദിച്ചു മികച്ച മത്സ്യ കർഷകൻ എന്ന നിലയിൽ. പിന്നെ അടുത്ത മലയാള മനോരമ ഒരു പെൺതാരം പരിപാടി ഉണ്ടായിരുന്നു, അതിൽ മികച്ച വനിതാ കർഷകയായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത്. പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് അനുമോദനങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ കിട്ടി, അതിലൊക്കെ ഹാപ്പിയാണ്.
1: ഇപ്പൊ മത്സ്യകൃഷി രംഗത്ത് മാത്രമായിട്ടാണ് നമുക്ക് ഈ അവാർഡുകളൊക്കെ തേടി വന്നിട്ടുള്ളത്, പക്ഷെ അല്ലാതെയുള്ള കൃഷി രീതിയിലേക്കും ഇറങ്ങിയിട്ടുണ്ട്.
0: കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വയനാട് ജില്ലയിൽ നിന്ന് നമ്മളെ നോമിനേറ്റ് ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടാതിരുന്നതിന്റെ കാരണം നമ്മളെ മാർക്കറ്റിംഗ് അത്ര, കാരണം നമ്മളെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് പ്രാദേശിക ലെവലിലാണ്, പ്രദേശത്തുള്ളവർക്ക് തന്നെ ജീവനോടുകൂടി മത്സ്യങ്ങളെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 8 മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മത്സ്യങ്ങളെ പിടിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്കിനി നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് ഹൈബേയിലേക്ക് ഒരു വഴി കിട്ടി. ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഇടാൻ വേണ്ടി അടുത്ത 1-2 മാസത്തിനുള്ളിൽ ഒരു ഔട്ട്ലെറ്റ് ഇടും. അപ്പൊ നമുക്കത് ഡെയിലി മത്സ്യങ്ങളെ ഒരു 10-60 കിലോ വെച്ച് മത്സ്യങ്ങളെ നമുക്ക് അതിനകത്ത് വിൽക്കാൻ വേണ്ടി കഴിയും. അപ്പൊ മാർക്കറ്റിംഗ് കുറച്ചും കൂടെ കൂടുതലാവുമ്പോഴാണ് അവാർഡുകളിലേക്ക് കൂടുതൽ സാധ്യത.
1: ഉൽപാദനം മാത്രം പോരാ, അത് വിപണനവും കൂടെ ഒരേപോലെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിലൂടെ ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ് അല്ലേ? അപ്പൊ ആ ഒരു രീതി ചിന്തിക്കുന്നുണ്ടോ?
0: ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും. പിന്നെ ഈ മത്സ്യകൃഷി സ്വാഭാവിക ഈ കുളത്തിലല്ലാതെ പിന്നെ പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ് യോജന പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് സബ്സിഡിയോടുകൂടി ബയോഫ്ലോക്ക് ടാങ്കുകളിൽ മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടിയുള്ളൊരു സൗകര്യമുണ്ടായി. അപ്പൊ സബ്സിഡിയോടുകൂടിയാണ് അത് പരിപാടി. അപ്പൊ നമ്മൾ 7 കുളങ്ങളിലായിട്ട് വരാൽ കുഞ്ഞുങ്ങളെയും വളർത്തുന്നുണ്ട്. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ നമ്മളൊരു ഔട്ട്ലെറ്റ് ഇടുവാണെങ്കിൽ നമ്മുടെ ഈ മത്സ്യക്കുളങ്ങളിലെയും ബയോഫ്ലോക്ക് ടാങ്കിലെയും മത്സ്യങ്ങളെയെല്ലാം നമുക്ക് അതുപോലെ ജീവനോടെ അല്ലാതെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും സമയമാണല്ലോ ഇല്ലാത്തത്, അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി മുന്നേറാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്ത് പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഒരേ സമയത്ത് വിൽക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത ചുവട്.
1: എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും ഈ കൃഷി വിട്ടു മാറില്ല എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് സമീപിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സഹായങ്ങൾ ആ രീതിയിൽ? ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തെ കുറിച്ച് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാണോ?
0: ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ബാക്കി കൃഷികളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഗവൺമെന്റ് സഹായം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല.
1: ഇപ്പൊ കർഷക കതിർ ആപ്പ് പോലെയുള്ളതിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്.
0: കൃഷിഭവനുമായിട്ട് കൃഷി തൈകളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ ലഭിക്കാറുണ്ട്.
1: എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്?
0: പച്ചക്കറികൾ ഏകദേശം എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മത്സ്യക്കുളം ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും, പച്ചമുളക്, കോളിഫ്ലവർ, ക്യാബേജ്, പയറ്, തക്കാളി, വഴുതനങ്ങ, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും നമ്മൾ സ്ഥിരമായിട്ട് തന്നെ 8-10 പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പണിക്കാരുണ്ട്. അവർക്കായിട്ട് അവരുടെ വീടുകളിലേക്ക് കൊടുക്കുന്നു. പിന്നെ ചോളം കുറച്ചധികം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ മുത്താറ് പോലെയുള്ള ചെറുധാന്യങ്ങൾ,
1: ചോളം ശരിക്കും വിപണനത്തിനായിട്ടാണല്ലോ അല്ലേ?
0: ആ ചോളം നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പയറും ഒരുപാട് കൃഷി ചെയ്ത് ബീൻസ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ എത്തിച്ചു. പിന്നെ ചെണ്ടുമല്ലി കൃഷി, അത് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇത് കൃഷി ചെയ്തിട്ട് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ മാർക്കറ്റുകളിൽ എത്തിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു കുളമുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് ഈ കുളത്തിലെ മത്സ്യത്തിന്റെ വരുമാനം മാത്രമല്ല, ഇതുപോലെ തന്നെ വീടുകളിലേക്കുള്ള പച്ചക്കറികളും പിന്നെ തനത് വിളകളും ഇതുപോലെ ചെണ്ടുമല്ലി കൃഷികളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം.
1: ഓക്കെ, ഇനിയിപ്പോ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനിയും ഉണ്ടാവുകല്ലോ കുറെ പദ്ധതികൾ മനസ്സിൽ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ?
0: നമുക്ക് 10 ഏക്കർ വയലും 6 ഏക്കർ കരഭൂമിയാണ് ഉള്ളത്. അപ്പൊ അതിലെ നെൽപ്പാടത്തില് വയലിലെ ഒരു 3-3.5 ഏക്കറോളം നമ്മൾ കാടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഭാഗമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി പോയില്ല, നിലം പ്രിപ്പയർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇനി പച്ചക്കറികളും നെൽകൃഷിയും വ്യാപിപ്പിക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെ 1.5 ഏക്കറോളം സ്ഥലം ഈ വനത്തിനോട് ചേർന്ന് നമുക്ക് വേറെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നേരിട്ട് മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് നമ്മുടെ ഈ കൃഷിഭൂമിയിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ പ്ലാൻ ഒരു മിയാവാക്കി ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഒരു ഫോറസ്റ്റായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. അതായത് കുറച്ച് സ്ഥലത്തിൽ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതായത് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ മരങ്ങൾ തന്നെ മത്സരിച്ച് വളരുകയാണ്. ഒരു 15-20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് വളരേണ്ട മരങ്ങൾ അഞ്ച്

0: പത്ത് വർഷങ്ങൾ കൊണ്ട് ആ വളർച്ചയിൽ എത്തിച്ചേരുന്നു. അതായത് മരങ്ങൾ തമ്മിൽ മത്സരിച്ച് അതിവേഗം വളരുന്നു, ഒത്തിരി പൊക്കവും അതിനനുസരിച്ച് വണ്ണവും ഒരുമിച്ചുണ്ടാവുന്നു. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നല്ലോണം അടുപ്പിച്ച് തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ അന്യം നിന്ന് പോകുന്ന മരങ്ങൾ, ജന്മനക്ഷത്ര മരങ്ങൾ, ഫ്രൂട്ട്സ് മരങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റാത്ത മരങ്ങൾ, എന്നാൽ നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരുന്ന മരങ്ങളെയാണ് വെച്ചുപിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഒരു മിയാവാക്കി ഫോറസ്റ്റാക്കി, ചുറ്റും ഫോറസ്റ്റ് ഉണ്ട്. പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ഫോറസ്റ്റാണ്, പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടൊരു മിയാവാക്കി ഫോറസ്റ്റ്, അവിടെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ്. നമുക്കവിടെ വേറെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. കൃഷിഭൂമി അങ്ങനെയാണ്, പല കൃഷികളും അവിടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയതാണ്. കുരുമുളക് നട്ടു, കാപ്പി നട്ടു, റബ്ബർ നട്ടു, എല്ലാം നശിപ്പിച്ച് നമ്മുടെ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുമ്പോഴേ കാണുന്ന സ്ഥലമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മരങ്ങൾ വളരുക എന്ന് പറഞ്ഞാൽ ബാക്കി പ്രദേശത്തിന് നമുക്ക് തണൽ, കാറ്റ്, ഓക്സിജന്, ജലലഭ്യത, മണ്ണൊലിപ്പ് തടയൽ, വരൾച്ച, അതിരൂക്ഷമായ വരൾച്ചയെ മറികടക്കാൻ സാധിക്കും. അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയാക്കി മാറ്റാന്ന്. പിന്നെ ബാമ്പു ആണെങ്കിലും ബാമ്പു കുറച്ചുകൂടി വെറൈറ്റികളൊക്കെ കണ്ടുപിടിച്ച് കൂടുതൽ നടണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഈ ബാമ്പു വിളവെടുക്കാറുണ്ടോ?
0: വിളവെടുക്കാറെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചറുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ പ്രോഡക്ട്സ് ആണല്ലോ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. 4-5 വർഷത്തെ കടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ
1: പറ്റുള്ളൂ. സാധാരണ നമ്മൾ വനത്തിൽ
0: വനത്തിൽ കാണുന്ന പോലെയല്ല മുള്ളില്ലാത്തത്, കാണാൻ ഭംഗിയുള്ളതും അലങ്കാര ചെടികൾ പോലെയുള്ളത്. ബ്ലാക്ക് ബാമ്പു, ഗോൾഡൻ ബാമ്പു, ബുദ്ധ ബാമ്പു, ലാത്തിമുള, ചൈനീസ് മുള, വെരികേറ്റ മുള, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇലകൾക്ക് വ്യത്യാസമുള്ളത്, തണ്ടുകൾക്ക് വ്യത്യാസമുള്ള, വലിപ്പ ചെറുപ്പമുള്ളതും അങ്ങനെ പല വെറൈറ്റികളിലാണ്. അപ്പം കാണാൻ കൗതുകത്തോടൊപ്പം നമുക്ക് ഇതുപോലെ കാർഷിക ഉപയോഗങ്ങൾക്കായിട്ടും പിന്നെ അലങ്കാര ചെടികൾക്കായും മറ്റ് അസംസ്കൃത, പിന്നെ അതുകൊണ്ട് തന്നെ ബാമ്പു എല്ലായിടത്തും ഇപ്പം ബാമ്പു കുടിലുകൾ, ബാമ്പു ഇപ്പം സിമെൻറ്റ് കൊട്ടാരങ്ങളിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ കൂടുതലും ആകർഷിക്കുന്നത് ബാമ്പു പോലെയുള്ള ചെറിയ ചെറിയ കുടിലുകളിലേക്കൊക്കെ ചേക്കേറാനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. പിന്നെ പ്രകൃതിക്കും ഒരു ദോഷവും ഇത് നൽകുന്നില്ല. പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ച് ഇതുകൊണ്ട് തന്നെ മുളകൾ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബ്രഷ്, കൊട്ട, പാത്രം, പ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറേ ജോലി ലഭ്യത കൂടുതൽ കിട്ടാനുണ്ട്.
1: ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും
0: നമ്മൾ ബാമ്പുവിൻ്റെ അതിൻ്റെ ശരിക്കും വളർച്ച എത്താത്തതുകൊണ്ട് തന്നെ 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമുക്കതൊരു നഴ്സറി ആക്കി മാറ്റാം. കാരണം അതിനകത്ത് ചെറിയ ചെറിയ തൈകൾ നമ്മൾ വേർതിരിച്ച് കുടയിലാക്കി നമുക്ക് നഴ്സറികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിന് അതൊരു നല്ലൊരു വരുമാനമായിട്ട് മാറാം. അങ്ങനെയും ചെയ്യാം. അതെ, നമ്മളൊരു ഫാം ടൂറിസം, ഒരു അഗ്രി സ്കൂൾ, അതായത് നമ്മുടെ കൃഷിയിടത്തിൽ വരുന്ന ആൾക്കാർക്ക്, ഒരു കൃഷിയിടത്ത് വരുന്ന ആൾക്ക് എല്ലാ കൃഷികളും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും കഴിയണം എന്നുള്ളൊരാഗ്രഹമാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വെറൈറ്റി അല്ലെങ്കിൽ 2 വെറൈറ്റി 3 വെറൈറ്റി ചെടികളും മാത്രമേ കാണാൻ പഠിക്കാനും പറ്റുള്ളൂ. നമ്മുടെ കൃഷിയിടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തനത് വിളകൾ, നാണ്യവിളകൾ, അങ്ങനെ എല്ലാത്തരം കൃഷികളും ഒരു കുടക്കീഴിൽ. ഇപ്പം നമുക്ക് ബാമ്പുവായി, നെൽപ്പാടായി, മത്സ്യങ്ങളായി, അല്ലാതെ തന്നെ നമ്മൾ 500-ൽ അധികം മരങ്ങൾ അല്ലാതെ ആൽമരങ്ങളടക്കം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂമരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് 75-ൽ അധികം ഫ്രൂട്ട്സ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടികൾ ഒരുപാടുണ്ട്. അപ്പം ഇതുകൂടാതെ തന്നെ ബാക്കി എല്ലാ കൃഷികളും ഒരു കുടക്കീഴിൽ എല്ലാ മരങ്ങളും എല്ലാ കൃഷികളും കാണാനും കേൾക്കാനും പറ്റുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലം ഓൾറെഡി പ്രിപ്പയർ ചെയ്തതിനാണ് ലാൻഡ്. ഞാൻ ചുറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതിലുകൾ കൊണ്ടൊരു ചുറ്റും ഒരു മതിലുകൾ നിർമ്മിച്ച് മണ്ണ് കൊണ്ട് തന്നെ ആ മണ്ണ് സ്ലാൻഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേർതിരിച്ച് ഗ്രൂപ്പ് തിരിച്ച് എല്ലാത്തരം കൃഷികളും ചെയ്യുക. അപ്പോൾ ഒരാൾ നമ്മുടെ കൃഷിയിടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എല്ലാ കൃഷികളും കാണാനും ആസ്വദിക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും കഴിയും. ഒരു അഗ്രി സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാവർക്കും കൃഷിയെക്കുറിച്ച് പഠിക്കാം, കൃഷിയോട് താല്പര്യം ഉണ്ടാകാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, കൃഷി ചെയ്യുന്നതിനോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ കൂടി സംരക്ഷിക്കുക, മറ്റ് ജീവജാലങ്ങൾക്കും അതൊരു ആവാസ ഒരുക്കി കൊടുക്കുക, അതൊക്കെയാണ് ലക്ഷ്യം.
1: ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതുപോലെ കൃഷിയിലേക്ക് ഇറങ്ങി വന്ന ധാരാളം ആൾക്കാരുണ്ടാവും, കൃഷി ചെയ്ത് മനസ്സ് മടുത്തു, ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പൊതുവെ എല്ലാവരോടും, എന്താണ് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കർഷക സുഹൃത്തുക്കളോട് എന്താണ് പറയാനുള്ളത്?
0: എല്ലാ കർഷകരെയും പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത്. പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർ നമ്മളെ നമ്മുടെ പ്രതിസന്ധികളെയും നമ്മുടെ തോൽവികളെയും എണ്ണി പറയുന്ന കുറേ ജനങ്ങൾ നമ്മുടെ ചുറ്റോട് ചുറ്റുണ്ടാവും. പക്ഷെ നമ്മളെ നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ തോൽവികളല്ല നമ്മൾ തന്നെയാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. ഓരോ വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ

0: നേരണം ഓടണം. നമ്മുടെ കർഷകർക്ക്, നമ്മൾ വിത്തറിയുന്ന കർഷകർക്ക് അവരുടെ മനക്കരുത്തിനോളം വേറെ ഒരു മനുഷ്യർക്കും ഉണ്ടാകില്ല. അതിര് കാക്കുന്ന യോദ്ധാവും കതിര് കാക്കുന്ന കർഷകരുമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന, അതാണ് കറക്റ്റായിട്ടുള്ളത്. കർഷകരില്ലെങ്കിലും നമ്മുടെ അതിര് കാക്കുന്ന യോദ്ധാക്കളില്ലെങ്കിലും നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുകയില്ല. അപ്പം കർഷകർക്ക് കുറേ പ്രതിസന്ധികളുണ്ടാവും. പക്ഷേ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു മനോഹരമായൊരു ശില്പം ഉണ്ടാവണമെങ്കിൽ അതിനൊരുപാട് പ്രഹരമേറ്റിട്ടാണ് അതുണ്ടാവുന്നത്. അതുപോലെ തന്നെ കുറേ പ്രതിസന്ധികളിൽ നിന്ന് മുന്നേറി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനും നമ്മുടെ കഴിവുകൾ പുറത്തെടുത്ത് നമ്മളെന്താണോ സ്വപ്നം കണ്ടത് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ കുറേ കഷ്ടപ്പാട് എല്ലാവർക്കും സഹിക്കണം. പെട്ടെന്ന് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ ഒരു നാൾ നമ്മുടെ നല്ലൊരു പുലരി നമ്മൾക്കായി കാത്തിരിക്കും. അതുവരെ ഉറച്ച ചുവടുകളുമായി മണ്ണിൽ ചവിട്ടി തന്നെ മുന്നേറുക. നമ്മളെ കാത്തിരിക്കുന്ന ഒരു പുലരി വരും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ.
1: ഓക്കെ,
0: കൃഷിയെ ഉപേക്ഷിച്ചു പോകുന്ന യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ഏതെങ്കിലും കുട്ടികളോട് നമുക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ കുറേ പേര് ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, പല പല ജോലി, ടീച്ചേഴ്സ്, വക്കീൽ, അങ്ങനെ കുറേ പറയും. പക്ഷെ കർഷകർ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണിൽ ചവിട്ടി നിന്നാൽ നമുക്ക് നേടാവുന്നത്, നമ്മൾക്ക് എഞ്ചിനീയറിനും ഡോക്ടേഴ്സിനും നേടാവുന്നതിനപ്പുറം നമുക്ക് നേടാം. നമുക്കൊരു ആത്മവിശ്വാസം വേണം, നമുക്കൊരു കഴിവ് വേണം. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് മുന്നേറാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലും മുന്നേറാം. അപ്പം യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, കൃഷിഭൂമിയൊക്കെ ഉള്ളവരൊക്കെ കൃഷി സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ചിന്തിക്കുക. ആ കൃഷിയിൽ നിന്ന് നമുക്ക് സ്വർണം വിളയിച്ചെടുക്കാം. ആ മണ്ണിൽ നിന്ന് നമുക്ക്, മണ്ണ് നമ്മളെ ചതിക്കില്ല എന്നാണല്ലോ, ശരിക്കും മണ്ണിൽ നിന്ന് നമുക്ക് സ്വർണം തന്നെ വിളയിച്ചെടുക്കാം എന്നുള്ളതാണ്.
1: ഇതാണ് വരും തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയോട് പറയാനുള്ളത്,
0: കൃഷിയെ അവഗണിച്ച് നിൽക്കുന്നവരോട്
1: പറയാനുള്ളത്. ഓക്കെ, ഈ നാടൻ വിത്തുകളൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായും തോന്നിയിട്ടുണ്ട്. നമ്മൾ നെൽകൃഷിക്കായി ചെയ്യുന്നത് വയനാടൻ മട്ടയാണ്. അത് തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നു. എന്ത് ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും ചെടികളുടെ ആണെങ്കിലും എല്ലാം വിത്തുകൾ സംരക്ഷിക്കപ്പെടേണ്ടത്. എന്നാൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട്, നമുക്ക് ഒരു കാലാവസ്ഥയിൽ ഒരു വിത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷിക്ക് മാറി ചെയ്യണം എന്നുണ്ടെങ്കിൽ, എല്ലാ വിത്തുകളും നമ്മുടെ ഇടയിൽ സംഭരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ടത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷികൾക്കാണെങ്കിലും ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനവും മറ്റ് പല കാരണങ്ങളാലും നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയിൽ നൂറുമേനി വിളവച്ച് കിട്ടണമെന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കും പോലെ കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാത്തരം വിത്തുകളും സംരക്ഷിക്കപ്പെടണം, എല്ലാത്തരം ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏതിലാണ് നമുക്ക് ലഭ്യത കുറവ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം എല്ലാം നമ്മുടെ വയനാട് എന്ന് പറയുന്നത് തന്നെ പല വക കൃഷികൾ കൊണ്ട് പൂർണ്ണതമായ ഒരു ഇതാണ്. മറ്റ് ചെറുവയിൽ രാമേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വയനാട് കൃഷി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് രാമേട്ടനെയൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതുപോലെയുള്ള കുറേ കർഷകരും ഇങ്ങനെ വിത്ത് സംരക്ഷണവും മറ്റ് കൃഷി സംരക്ഷണവുമായി ഒരുപാട് കർഷകർ വയനാട്ടിൽ ഇനിയും ഉണ്ടാവട്ടെ. ഓർമ്മകളിൽ തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരുപാട് കർഷകർ ജനിക്കട്ടെ.
1: ഭർത്താവിനെ ഇതിനിടയിൽ കൃഷിയുടെ എൻസൈക്ലോപീഡിയ എന്നാണ് ഭർത്താവിനെ അല്ലെ ജ്യോതിഷിനെ വിശേഷിപ്പിച്ചത്, എന്താണാവോ അതിന് കാരണം?
0: തീർച്ചയായും ഭർത്താവ് ഇല്ലെങ്കിൽ, എനിക്ക് കൃഷിയോട് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഭർത്താവിനോട് കൃഷിയോട് ആഗ്രഹം ഇല്ലെങ്കിൽ എനിക്ക് ഈ ഫീൽഡിലേക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ബിസിനസ്സിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ കൃഷിയിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. 25 വർഷമായി കർണാടകയിൽ ഇഞ്ചി കൃഷിയോടൊപ്പം മറ്റു കൃഷികളും, വാഴ, കപ്പ, ചേന, എല്ലാ കൃഷികളും ചെയ്തു. ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷിയാണ് ചെയ്തത്. അതോടൊപ്പം നാട്ടിലും കൃഷി ചെയ്യാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തരുന്നത്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബിൽഡിങ്ങുകളും സൗധങ്ങളും മറ്റ് റോഡുകളൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിൽ പെടുന്നത്. പക്ഷേ ഹസ്ബൻഡ് അങ്ങനെയല്ല, ഏതെങ്കിലും ചെടികളോ പൂക്കളോ ഫലങ്ങളിലോ മരങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുക. കാരണം അത്രയേറെ കൃഷിയെ, ശരിക്കും പറഞ്ഞാൽ കൃഷിയെ പ്രണയിക്കുക എന്നാണ് എനിക്ക് പറയാം. അങ്ങനെ കൃഷിയെയും മണ്ണിനെയും പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാർട്ണറായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള കൃഷിയോടുള്ള ആഗ്രഹവും അതിൻ്റെ അതിൽ കൂടുതൽ ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച കരങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്, ആ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റിയതും ഇത്ര വരെ എത്താൻ പറ്റിയതും.
1: ഓക്കെ, മക്കള്?
0: മക്കൾ എനിക്ക് 3 പേരാണ്, 2 ആൺകുട്ടികളും 1 മോളും. ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, എല്ലാവരും കൂടെ കൂടിയാണ്. അവരുടെ എല്ലാ സപ്പോർട്ടില്ലെങ്കിൽ
1: കുട്ടികൾക്കും താല്പര്യമുണ്ടല്ലോ കൃഷി.
0: കുട്ടികൾക്കും താല്പര്യമാണ്. കുട്ടികളെ കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ കൂടെ വരികയും മീൻ പിടിക്കുകയും മീനെ ചൂണ്ടയിടുകയും മറ്റ് കൃഷികൾ എല്ലാ നനയ്ക്കാനും ചെടികൾ നനയ്ക്കാനും ഫ്രൂട്ട്സ് നനയ്ക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന, അവർക്കും അതിനോട് നല്ലൊരു താല്പര്യമുള്ള കുട്ടികൾ തന്നെയാണ്.
1: കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു മേഖലയെ പോലെ തന്നെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഏതൊരു കർഷകരും ആ മേഖലയിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ സാഹചര്യവും അതിനൊത്തു വരികയും വേണം. പക്ഷെ പ്രകൃതിയിൽ നിന്നും വന്യജീവി ആക്രമണത്തിൽ നിന്നും ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന്

0: വിജയം കൊയ്തേ പോകൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് സിന്ധുവിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനസ്സ് എന്ന് പറയുന്നതും അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നതും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കൃഷിരീതി ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തന്നെയല്ല, നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ കൃഷിയുടെ മറ്റുള്ളവർക്ക് ഒരു നയനമനോഹരമായ കാഴ്ച, ഒരു മാനസിക ഉല്ലാസം കൂടിയാണല്ലേ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാഴ്ചകളും ഒരുക്കിയ സിന്ധുവിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മൾ കേട്ടത്. അപ്പോൾ ഇവിടെ വന്നതിലും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷം. എല്ലാ അംഗീകാരങ്ങളും തേടി വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.
1: താങ്ക് യു സോ മച്ച്.
0: സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ. വയനാട് പുൽപ്പള്ളി സ്വദേശിനി സിന്ധു ജോബിഷ് പങ്കെടുത്ത അഭിമുഖ സംഭാഷണമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇതുവരെ കേട്ടത്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000, വടകര 26,500, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തവടി 14,800, വടകര 14,000. തേങ്ങാപ്പിണാക്കെ ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,300. നാളികേരം മായിരത്തിന് പാലക്കാട് 26,500. പൊന്നാനി 17,500, കോഴിക്കോട് 18,200. മഞ്ചേരി ക്വിൻ്റലിന് 4,900, മാനന്തവാടി ക്വിൻ്റലിന് 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 7,000, മഞ്ചേരി കിൻഡലിന് 7,500. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 33,000. പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് കിൻഡലിലെ മഞ്ചേരി നാടൻ 68,500, കോഴിക്കോട് നാടൻ 65,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 66,500, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക കിൻഡലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 28,000. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 15,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 8,500. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 4,800. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലേഗോൺ 760, മാനന്തവാടി ലേഗോൺ 760. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ചീരകശാല 18,300, പാലക്കാടൻ മട്ട 4,800, ബോധന 3,800. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,800, പൊന്നി 4,200, പാലക്കാടൻ ജയ 4,300, AP1 4,100, ബോധന 4,000. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,600. കമ്പോള മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ പൊതുവെ ദുർബലമായെങ്കിലും കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ഇന്ന് മഴ ലഭിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ ജൂലൈ 23 വരെ കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ.

0: സന്ദർശനത്തിനിടെ സ്കോപ്പി സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ये अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, ये हम सबकी जिम्मेदारी है.
0: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കോഴിക്കോട്.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സന്തോഷം.
0: അഡിക്ഷൻ എന്നതിന് സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
1: ആസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോൾ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്. നമ്മുടെ DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
1: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിങ്. ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
1: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവനേക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്ന, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക കാണുക ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യുകയാണ്, അപ്പോഴെന്തോ സംഭവിക്കുന്നത് നമ്മളൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് കൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊബൈൽ അവർ വർക്കിംഗ് അവേഴ്സിൽ മൊബൈൽ ബാൻഡാണ്, കാരണം എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും. അവര് ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും, കാരണം അതിൽ അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറൊന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ, മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്ന് അങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
0: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
1: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ഒന്ന് ഒരു ഇപ്പൊ റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി, ശരിക്കും പറഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും, അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അതിന്റെ മേളിൽ അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന്

0: പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല്. ഈ ഫോണൊന്ന് മാറ്റി വെച്ച് അതൊന്ന് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റം ആണ്. കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറെ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെ കൊണ്ട് പ്രയാസം ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാല്, ഈ ഫോണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്തു നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല്, നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ? എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് പിന്നെ എനിക്കിതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധത്തെയും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. എന്നുവെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരു ആഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക, പൂർണ്ണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ട ഇതുമാണ്, അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയല്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോൾ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മൾ അങ്ങ് ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോൺ നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടാണ് നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. അതങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
1: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
0: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്ന്, ഒന്നാമതായിട്ട് ഇൻറ്റോ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇൻറ്റോ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വീട്ടിൽ പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവർ തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാവരും മൊബൈലോ അല്ലെങ്കിൽ

0: മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാല്, എന്റെ മോനോ മോളോ ആണ് എന്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. ആ അതെങ്ങനെയാണല്ലോ, എന്തു പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പിയർ ഗ്രൂപ്പ് പ്രഷർ ആണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ നിർബന്ധിക്കും അവര്. അപ്പോ അതിന് അങ്ങനെ കൂടെ പോകുന്നു. പക്ഷെ ഇത് പോകാതിരുന്നാല് ഞാൻ സ്മാർട്ട് അല്ല എന്ന് അവര് കളിയാക്കും. കളിയാക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോ അത് സ്മാർട്ട് ആണ് എന്ന് കാണിക്കാൻ പിന്നെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ആകാൻ ലഹരി വേണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്നത്. അതുപോലെ ഞാനിപ്പോ അവരോട് കൂടിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കമ്പനി നഷ്ടപ്പെടും, അതൊരു പ്രശ്നമാണ്. കാരണം പിന്നെ അവരെന്നോട് കൂടത്തില്ല, ഓ അവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതി അവർ കാണിക്കുമ്പോഴത്തേക്കും അത് വിഷമം. പിന്നീട് സ്ട്രെസ്, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയ്ക്ക് സാധാരണ സെൽഫ് മെഡിക്കേഷൻ ആയിട്ടും സ്വന്തമായിട്ട് മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കാറ്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്തവർ, ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഡ്രഗ്സിനെ, ഇതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്, അത് കൊക്കെയിന്, നിക്കോട്ടിന്, മെത്താഫിറ്റമിൻ ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീട് ഉണ്ടാക്കുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്. അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാല് കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല, നമ്മൾ വേറൊരു ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാല് മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിള് തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോടുകൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ

0: ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിലെ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിനെ ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്ക് മേലുള്ള അഡിക്ഷനെ കുറിച്ച് അവേർനെസ് തന്നെയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കും?
0: പലരും നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ് അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെയൊന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കണം. പിന്നീട് അവർക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും, അങ്ങനെ ആകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക്, പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ കൂടെ അവരംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോഴൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല പല പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്തുള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത് നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോടൊരു ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് അത് 14 പിന്നെ 13 അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ട് ഇല്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണെന്ന്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക, ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്ത് വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ് അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവരെ അവരെത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്ക്

0: കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാല് കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിങ്ങിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിങ്ങിൽ അഡിക്റ്റഡ് ആയ ആളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവരെ, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, ഇദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇത് ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ് അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യേണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവരുടെ സ്നേഹം വേണം? നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിന്, നമ്മൾ മനുഷ്യർ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്, അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണോ പരിപാടി? അങ്ങനെയല്ല, നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട, നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണൽ ആയിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മൾ. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഒരു സഹായം ചെയ്യാം. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത് അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട. നമ്മൾ നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക, അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി, സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തിൽ ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, അപ്പം നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി. പിന്നെ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എന്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. കന്മദം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ.

ഇനി കേൾക്കാം പ്രിയം എന്ന ചിത്രത്തിനായി ചിത്ര, ബൈജു ചാക്കോ എന്നിവർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതം.

ചിത്രം കാതോട് കാതോരം. പാടിയത് യേശുദാസ്, ലതിക എന്നിവർ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ഭരതൻ.

മലയാള ചലച്ചിത്ര ഗാനം ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:15 പാർലമെൻറ്റിൽ ഇന്ന് ഡൽഹി റിലേ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി

0: തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് രണ്ട് ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7500 എന്നുള്ള രണ്ട് ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി

0: കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം KCB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5-ാം വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ് ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ONV കുറിപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: கணம் பாரி பறந்து வந்து.
1: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: അനി ടീച്ചറെ, ശിവൻ സാറേ, ദാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത് ചാക്കിലാക്കി കൊടുക്കുമ്പോൾ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറിയിൽ കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
0: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവുമില്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലേ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറെ.
1: ആഹാ.
0: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസാണ്.
2: സയൻസോ? എന്ത് സയൻസാണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ പൊട്ടിച്ച് കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയൊക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്ക്, എന്ത് സയൻസ്? എൻ്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ്സ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയെല്ലാം ഒന്നാകും.
0: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
0: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടി ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഒരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും, അത് വേസ്റ്റായി പോവും.
1: ആഹാ. അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിന്റെ ഉള്ളിൽ 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ, അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
0: ആ, അത് തന്നെയാണ് ആനി ടീച്ചറെ.
1: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
0: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിന് പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജൻറ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
1: കോഡ് 3 എന്താ ടീച്ചറെ?
0: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
1: PVC അല്ലേ?
0: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേരത്തെ പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറെ ഉണ്ടല്ലോ, തീർന്നില്ലേ?
0: ഇല്ല, ഇനി 2 കൂടിയുണ്ട്. കോഡ് 6, പോളിസ്റ്റൈറിൻ, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസ്സുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
2: അല്ല ടീച്ചറെ, എൻ്റെ ഇപ്പോഴത്തെ സംശയം, ഈ കോഡ് 1 കോഡ് 4 ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്? എല്ലാം കൂടെ ഒരു ചൂളയിലിട്ടങ്ങ് ഉരുക്കിയെടുത്താൽ പോരെ, അതല്ലേ ലാഭം?
0: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോൾ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റാണ് ഉള്ളത്. കോഡ് 1 ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് 4 ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
1: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോൾ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 250°C ആകുന്നത് വരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
0: ആ, അപ്പോൾ

0: ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
1: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറേ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക,

0: കൂടെയാണ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് വിധേയമാകുന്നത്. ആദ്യത്തേത് മാനുവൽ ആൻഡ് മെക്കാനിക്കൽ സോർട്ടിംഗ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കൺവെയർ ബെൽറ്റിലിട്ട് കോഡുകളുടെയും നിറങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവനക്കാരും ഒപ്റ്റിക്കൽ സെൻസറുകളും ചേർന്ന് തരംതിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലൈനെ ഉപയോഗിച്ച് കഴുകിക്കളയും. മൂന്നാമത്തേതാണ് ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. നാലാമത് സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു വലിയ ജലസംഭരണിയിലിട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിങ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂലുപോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
1: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ.
2: അതെ,
1: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്.
0: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂലുകൊണ്ടാണ് ടീച്ചറെ.
1: ആഹാ,
0: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
1: കൊള്ളാലോ
3: ടീച്ചറെ. നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി എന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നും മറ്റല്ലേ വിളിക്കുന്നേ, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ. അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്.
0: ആ, അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെയുണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോലിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിങ്ങിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്ക് അറിയാലോ.
1: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽട്ടിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ പറ്റും. നോക്കിയ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡായിട്ട് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ.
1: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാൽ എന്താ കുഴപ്പമെന്ന്? അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞ് തീർന്നോളുമല്ലോ.
0: അതൊരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല, വന്ധ്യത, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അത് മാത്രമല്ല, നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.
3: ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല, നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇതാ കെമിക്കൽ പ്രോസസ്സിങ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
0: ആ ശിവൻ സാറിന് കാര്യം.

0: ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.
1: വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണിരാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

0: ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം നോവൽ

ഇനി കേൾക്കാം കണ്ണകി എന്ന ചിത്രത്തിനായി ചിത്ര പാടിയ ഗാനം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്പുറം വിശ്വനാഥൻ്റെ സംഗീതം.

ചിത്രം ദേവദൂതൻ. പാടിയത് യേശുദാസ്, പ്രീത എന്നിവർ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം വിദ്യാസാഗർ.

ഇനി കേൾക്കാം ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ അടുത്ത ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനമാണ് അഞ്ജു വിജയൻ പാടിയത്. ജമാൽ കൊച്ചങ്ങാടിയുടെ രചന, ഹരിപ്പാട് KPN പിള്ളയുടെ സംഗീതം.

ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.